ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അലർജി വരാതിരിക്കാൻ. പലപ്പോഴും നമ്മള് പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ടി ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രഭൂതിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രഭൂതിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളം ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.

0: റേഡിയോ കൊച്ചി 90 FM കഥായനം പരിപാടിയിൽ ഇന്ന് കേൾക്കാം നിതിൻകുമാർ ജെ എഴുതിയ ചെറുകഥ ജോനാഥന്റെ പകൽ കാഴ്ചകൾ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് കിള്ളിമല. അവിടെ കുന്നിൻ ചെരുവിലെ പൂന്തോട്ടത്തിനിടയിലൂടെ കുറച്ചു ദൂരം നടന്നാൽ ഓടിട്ട് ഒരു രണ്ടു മുറി വീട് കാണാം. ചിത്രശലഭങ്ങളും തുമ്പികളും പാറിപ്പറക്കുന്ന ഒരു പറുദീസ. ജൂനിയയും മുത്തശ്ശനായ ജോനാഥനും മാത്രമാണ് അവിടെ താമസം. കാഴ്ചയില്ലാത്ത ജൂനിയയ്ക്ക് ആകെയുള്ള കൂട്ടുകാരാണ് ഈ തുമ്പികളും ചിത്രശലഭങ്ങളും. കുന്നിൻ ചെരുവിന് പടിഞ്ഞാറ് മാറിയൊരു തടാകമുണ്ട്. അവിടെ നിന്നും മീൻ പിടിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാണ് മുത്തശ്ശൻ ചെറുമകളെ വളർത്തുന്നത്. കാൽനടയായി 3 കിലോമീറ്റർ നടന്നാൽ പട്ടണമായി. അവിടേക്കാണ് മുത്തശ്ശൻ മീനുമായി പോകുന്നത്. കുട്ടയും തലയിൽ താങ്ങി കാൽനടയായി വേണം പട്ടണത്തിലേക്ക് പോകാൻ. വണ്ടികളുള്ള നാടാണ്. പക്ഷേ വണ്ടിയിൽ 3 മല ചുറ്റി വേണം പട്ടണത്തിലെത്താൻ. അതിലും പല മടങ്ങ് സമയലാഭമാണ് കാൽനടയാത്ര. ഇടവഴികളും പുൽമേടുകളും ചെറു അരുവികളും ഇറക്കവും കയറ്റവും കയറി ചെറു പട്ടണത്തിന്റെ കവാടത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാത്തിരിപ്പാണ്. ആളുകൾ മീനും തേടി വരുന്നതുവരെയൊരു കാത്തിരിപ്പ്. ജൂനിയയുടെ ചെറുപ്പത്തിൽ തന്നെ അമ്മ ജാനറ്റ് മരിച്ചു. കൃത്യമായി പറഞ്ഞാൽ അവളുടെ 5-ാം പിറന്നാളിന്റെ തലേദിവസം. മലയിടിഞ്ഞ് വീണതാണ്. കനത്ത മഴയത്ത് ആടുകളുമായി കുന്നിൻ മുകളിലേക്ക് പോയതാണ്. ജൂനിയയുടെ കരച്ചിൽ നിർത്താതെയായപ്പോൾ ജാനറ്റ് മകളെയും കൂടെ കൂട്ടി. അന്ന് ആകെയുള്ള വരുമാനം ആടുകൾ മാത്രമായിരുന്നു. തങ്ങൾ പട്ടിണി കിടന്നാലും ആടുകൾ വിശന്നിരിക്കരുതെന്ന് ജോനാഥന് നിർബന്ധമുണ്ട്. അങ്ങനെയൊരു നിർബന്ധത്തിന്റെ ഭാഗമായി തീരെ താൽപ്പര്യമില്ലാതെയാണ് ജാനറ്റും മകളും ആടുകളുമായി പോയത്. മുത്തച്ഛൻ ജോനാഥൻ ഒരിക്കലും കരുതിയിരുന്നില്ല മലയിടിയുമെന്ന്. ജൂനിയയുടെ ആയുസിന്റെ ബലമായിരിക്കും അവൾക്ക് ജീവൻ തിരിച്ചു നൽകിയത്. പക്ഷേ കാഴ്ച അതവൾക്ക് എന്നേക്കുമായി നഷ്ടമായി കഴിഞ്ഞു. 5-ാം വയസ്സ് മുതൽ അവൾ ആരെയും കണ്ടില്ല, ഒന്നും കണ്ടില്ല. ജാനറ്റ് മരിച്ചതിൽ പിന്നെ മുത്തശ്ശൻ മാത്രമായിരുന്നു ജൂനിയയ്ക്കുണ്ടായിരുന്നത്. ആ ബോധം മുത്തശ്ശനുമുണ്ടായിരുന്നു. പഴയ വാശിയും പിടിവാശിയും മുന്നോട്ടുള്ള യാത്രയിൽ മുത്തശ്ശൻ കൂടെ കൂട്ടിയില്ല. ജൂനിയയിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അവളെ പഠിപ്പിക്കണം, നല്ല രീതിയിൽ വളർത്തണം. കഴിഞ്ഞ 12 വർഷക്കാലം ജൂനിയയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശന് ജൂനിയയും. 12 വർഷങ്ങൾ എത്ര വേഗമാണ് കടന്നുപോയത് മുത്തശ്ശൻ ഇടയ്ക്ക് പറയും. അപ്പോൾ ജൂനിയ ഒന്ന് പുഞ്ചിരിക്കും. ആ പുഞ്ചിരിക്കൊപ്പം മുത്തശ്ശന്റെ തലോടൽ കൂടിയാകുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ നിറയും. മുത്തശ്ശൻ നിറുകയിൽ മുത്തം നൽകും. അവൾ വീണ്ടും പുഞ്ചിരിക്കും. നിനക്കെന്നും ഞാനില്ലേ, മോൾ എന്തിനാണ് വിഷമിക്കുന്നത്? ആ വാക്കിന് പഴയ പോലെ ആരോഗ്യമില്ലെന്ന് അവൾക്കറിയാമെങ്കിലും അവളുടെ ഉള്ളം തണുക്കും. ഇന്നും ആ വാക്കിന് അത്രയും വില നൽകുന്നു. വീടിന് പുറത്തോട്ട് അധികം ജൂനിയ പോകാറില്ല. വല്ലപ്പോഴും മുത്തശ്ശൻ നിർബന്ധിച്ചാൽ മാത്രം തടാകതീരത്തേക്ക് മുത്തശ്ശനൊപ്പം പോകാറുണ്ട്. പലതവണ മുത്തശ്ശൻ തനിക്കൊപ്പം പട്ടണത്തിലേക്ക് വരാനായി പറഞ്ഞിട്ടുണ്ട്. മോളെ, ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാതെ, മടുപ്പല്ലേ? എന്റെ കൂടെ ചന്തയിലേക്ക് വാ, നമുക്ക് ചൂട് പലഹാരം വാങ്ങാം, നല്ല ജ്യൂസ് കുടിക്കാം, മോൾക്കിഷ്ടമുള്ള വളയും മാലയും കമ്മലുമൊക്കെ വാങ്ങാം. ഇല്ല മുത്തശ്ശ, ഞാൻ വരുന്നില്ല. ഇന്നിവിടെ ഇരിക്കാനാ എനിക്കിഷ്ടം, ജൂനിയയുടെ പതിവ് മറുപടിയാണത്. പിന്നീട് മുത്തശ്ശൻ ഒന്നും ചോദിക്കില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുത്തശ്ശനോടൊപ്പം ജൂനിയയും തടാകതീരത്തേക്ക് പോകാനായി ഇറങ്ങി. അവളൊപ്പമുണ്ടെങ്കിൽ മുത്തശ്ശന് വല്ലാത്ത സന്തോഷമാണ്. അവൾ പൂക്കളുടെ ഗന്ധം അനുഭവിച്ചും അവരോട് കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും സമയം ചിലവഴിക്കും.

അപ്പോഴേക്കും മുത്തശ്ശൻ ഒരു കുട്ട നിറയെ മീൻ പിടിക്കും. ജൂനിയയുടെ പാട്ടുകൾ കേൾക്കാനാണത്രേ വീടിനു ചുറ്റും അത്രയധികം ശലഭങ്ങളും പൂമ്പാറ്റകളും വരുന്നത്. മുത്തശ്ശന്റെ കണ്ടുപിടുത്തമാണ്. ശരിക്കും അത് സത്യമാണെന്ന് തന്നെ പറയാം. പതിവിലും കൂടുതൽ മീനിനെ കിട്ടിയപ്പോൾ മുത്തശ്ശൻ ജൂനിയയെ കണ്ണിമ വെട്ടാതെ നോക്കി. പെട്ടെന്ന് അവളുടെ ഒരു വിളി വളരെ ലളിതമായി. മുത്തശ്ശ. പറയൂ മോളെ. ഒരു ചെറിയ അതിശയത്തോടെ മുത്തശ്ശൻ വിളി കേട്ടു. ഞാനും വരട്ടെ ഇന്ന് മുത്തശ്ശനൊപ്പം പട്ടണത്തിലേക്ക്? അങ്ങനെയൊരു വാക്ക് കേൾക്കാൻ മുത്തശ്ശൻ വർഷങ്ങളായി ആഗ്രഹിക്കുന്നുണ്ട്. ജൂനിയ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അയാളൊരു നിമിഷം മൗനമായി. മുത്തശ്ശ വാ മോളെ, എനിക്ക് ശരിക്കും വിശ്വാസം വന്നില്ല. നീ നുണ പറയുകയാണോ? എന്റെ കൂടെ പട്ടണത്തിൽ സത്യമായിട്ട് നീ വരുന്നുണ്ടോ? ഉണ്ട് മുത്തശ്ശ. എത്രയോ തവണ മുത്തശ്ശൻ ചോദിച്ചിരിക്കുന്നു തന്റെ ഒപ്പം പട്ടണത്തിലേക്ക് വരുവാൻ. ഒരിക്കൽ പോലും അവൾ വന്നിരുന്നില്ല. മുത്തശ്ശൻ ചന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ തനിച്ചല്ലേ? അവളല്ലാതെ മറ്റാരും മുത്തശ്ശനില്ലല്ലോ. ഒരിക്കൽ മുത്തശ്ശൻ അറിയാതെ പറഞ്ഞുപോയി, മോളെ എന്റെ കൂടെ വാ, പട്ടണമൊക്കെ നല്ല ഭംഗിയാ, എല്ലാം കാണാം. അതിന് എനിക്കൊന്നും കാണാൻ കഴിയില്ലല്ലോ, മുത്തശ്ശൻ അതെപ്പോഴും മറക്കും. അത്രയും പറഞ്ഞതിനു ശേഷം ഒരു പുഞ്ചിരിയുണ്ട്, മുത്തശ്ശന്റെ കണ്ണുകൾ നിറയ്ക്കുന്ന ഒരു ദയനീയ പുഞ്ചിരി. കൂടുതൽ ചോദിക്കാനോ പറയാനോ മുത്തശ്ശൻ നിൽക്കില്ല. പക്ഷേ ഇന്ന് ജൂനിയ പറഞ്ഞപ്പോൾ മുത്തശ്ശൻ അത്ഭുതപ്പെട്ടു. തന്നെ പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാകുമെന്ന് പോലും കരുതിപ്പോയി. എന്താ മുത്തശ്ശ, എന്തോ ചോദിക്കാൻ വന്നതല്ലേ? മുത്തശ്ശന്റെ മൗനം മനസ്സിലാക്കിയ ജൂനിയ ചോദിച്ചു. അതേ മോളെ. എന്താ ഇപ്പോ മോൾക്ക് ഇങ്ങനൊരാഗ്രഹം തോന്നാൻ കാരണം? ഇതുവരെയും തോന്നാത്ത ഒന്ന്? അതൊക്കെയുണ്ട്. ഇന്ന് ഞാനും വരുന്നു പട്ടണത്തിലേക്ക്. മുത്തശ്ശന് സന്തോഷമായി. കൂടുതൽ ചോദിച്ചുകൊണ്ട് അവളുടെ താൽപര്യത്തെ ഇല്ലാതാക്കാൻ മുത്തശ്ശൻ മുതിർന്നില്ല. ആദ്യമായി തന്റെ ചെറുമകൾ പട്ടണത്തിലേക്ക് വരികയാണ്, അതും തനിക്കൊപ്പം. അവൾക്കിഷ്ടമുള്ള വസ്ത്രം വാങ്ങണം, ഇഷ്ടമുള്ള ഭക്ഷണം വാങ്ങിക്കൊടുക്കണം. മുത്തശ്ശൻ പലതും പദ്ധതിയിട്ടു. എന്തായിരിക്കും ജൂനിയയ്ക്ക് ഏറെ ഇഷ്ടം? മുത്തച്ഛന് സംശയമായി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും അവളുടെ ഇഷ്ടം താൻ ചോദിച്ചിട്ടില്ല. മുത്തശ്ശനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇല്ല, ചോദിച്ചിട്ടില്ല. അവൾ ഒരിക്കൽ പോലും കൊടുക്കുന്നതിൽ പരിഭവം കാണിച്ചിട്ടില്ല. ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തു കൊടുത്താലും പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ അവൾ സ്വീകരിക്കും. മുത്തശ്ശന് തന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി, ഒരുതരം കുറ്റബോധം. വേണ്ട, ഞാനൊന്നും ചോദിക്കുന്നില്ല. ചോദിച്ചാൽ അവൾ എന്ത് കരുതും? ഇത്രനാളും എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നവൾ ചിന്തിക്കുമോ? പിണങ്ങുമോ? ഇല്ല, ഞാനൊന്നും ചോദിക്കുന്നില്ല. മുത്തശ്ശൻ ആകെ സംശയത്തിലാണ്. ഒരു കുട്ട മീനുമായി മുത്തശ്ശൻ ജൂനിയയുമായി വീട്ടിലേക്ക് നടന്നു. മോളെ, നമുക്ക് ജോസഫിന്റെ ഓട്ടോ വിളിക്കാം. അത്ര ദൂരം മോള് നടക്കണ്ട. വേണ്ട, എനിക്ക് നടന്നു തന്നെ വരണം. എന്നും മുത്തശ്ശൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലേ പോകുന്നതും വരുന്നതും. പിന്നെ ഞാൻ നടന്നാലെന്താ? ജൂനിയയുടെ മുഖത്തെ തെളിച്ചം മുത്തശ്ശനെ കൂടുതൽ ഉന്മേഷവാനാക്കി. വീട്ടിലെത്തി പട്ടണത്തിലേക്ക് പുറപ്പെടും നേരം മുത്തശ്ശൻ അവളെ ഒന്ന് നോക്കി. ഇന്ന് മോള് പറയുന്നതെന്തും മുത്തശ്ശൻ സാധിച്ചു തരും. ശരിക്കും സാധിച്ചു തരുമോ? എന്താ സംശയം? ജൂനിയ പുഞ്ചിരിച്ചു. മുത്തശ്ശൻ എന്തോ ചിന്തിച്ചുകൊണ്ട് അകത്തേക്കോടി. ഒരു പഴയ മൺകുടത്തിൽ സൂക്ഷിച്ച കുറച്ച് പഴയ നോട്ടുകൾ അദ്ദേഹം എടുത്തു. ഒരുപക്ഷെ മീൻ വിറ്റുകിട്ടുന്ന പണം തികയാതെ വന്നാലോ? അത് മോൾക്ക് വിഷമമുണ്ടാക്കും. ഒരു മുൻകരുതൽ പോലെ തന്റെ ചെറിയ സമ്പാദ്യം മുത്തശ്ശൻ മടിശീലയിൽ തിരികി. നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം പുറത്തേക്കിറങ്ങി. കുട്ടയും തലയിൽ താങ്ങി ജൂനിയയുടെ കൈയും പിടിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. നമുക്ക് വണ്ടിയിൽ പോയാൽ പോരായിരുന്നോ മോളെ? വളരെ സാവധാനത്തിൽ മുത്തശ്ശൻ ചോദിച്ചു. മുത്തശ്ശന് നടക്കാൻ വയ്യ, പ്രായമായി, അതല്ലേ? അവളുടെ മറുപടി കേട്ടതും ഒരു പുഞ്ചിരിയോടെ മുത്തശ്ശൻ നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ ജൂനിയ പെട്ടെന്ന് നിന്നു. എന്തു പറ്റി മോളെ? അത് അവളുടെ നാവിടറി. നെറ്റിയിൽ വിയർപ്പ് പടർന്നു. പറ കുഞ്ഞേ. മുത്തശ്ശ, ഈ സ്ഥലത്തൊരു ഉണങ്ങിയ മരമുണ്ടോ?

0: ഉണങ്ങിയ മരമോ?
1: മുത്തശ്ശൻ ചുറ്റും നോക്കി. അതെ, ഒരില പോലും ഒരിക്കലും കിളിർക്കില്ലെന്ന് തോന്നുന്ന ഒരു ഉണങ്ങിയ മരം, നിറയെ ചില്ലകളുള്ള ഒരു മരം.
0: പെട്ടെന്ന് മുത്തശ്ശന്റെ കണ്ണുകൾ എന്തിലോ ഉടക്കി.
1: ഒരു ഞെട്ടലോടെ മുത്തശ്ശൻ ജൂനിയയെ നോക്കി. ജൂനിയയ്ക്ക് ഇത്രയും കൃത്യമായി എങ്ങനെയാണ് ഈ മരത്തിന്റെ കാര്യം അറിയുന്നത്? അവൾക്കത് എങ്ങനെ അറിയാം? വീടിന്റെ മുറ്റം വിട്ട് എങ്ങോട്ടും അവൾ ഒരിക്കൽ പോലും പോയിട്ടില്ല കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട്.
0: ആകെ അവൾ വിരളമായി തടാകതീരത്തേക്ക് മുത്തശ്ശനോടൊപ്പം പോകാറുണ്ട്, വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം.
1: മുത്തശ്ശന്റെ മനസ്സിൽ പല ചോദ്യങ്ങളും ഉയർന്നു. 12 വർഷം മുൻപ് മലയിടിഞ്ഞപ്പോൾ അതിനിടയിൽ പെട്ടുപോയ തന്റെ മകളെ മുത്തശ്ശൻ ഓർത്തുപോയി. എന്തോ ചെറിയ ഭാഗ്യത്തിന്റെ വെളിച്ചത്തിൽ ജൂനിയയുടെ ജീവൻ തിരികെ കിട്ടിയതും അയാൾ ഓർത്തു. കാഴ്ച നഷ്ടമായ അവളെ വളർത്താൻ താൻ അത്രയും കഷ്ടപ്പെട്ടിരുന്നു. അപ്പോഴും താൻ കാരണമാണ് തന്റെ മകൾ മരിച്ചതെന്ന് അയാൾ വിശ്വസിച്ചു.
0: ശരിക്കും അതാണ് സത്യം, തന്റെ വാശി. അന്ന് ജാനറ്റ് പറഞ്ഞതാണ്, അച്ഛാ നല്ല മഴ വരുന്നു, ആടുകളുമായി ഇപ്പോൾ പോകണോ? ഞാൻ മഴ തോർന്നിട്ട് വൈകുന്നേരം പോകാം.
1: പറ്റില്ല, നിന്റെ ഇഷ്ടത്തിന് പോകാനും വരാനും ഇവിടെ പറ്റില്ല. ആടുകൾ വൈകുന്നേരം വരെ വിശന്നു കിടക്കണോ? അതാണോ നിന്റെ ആഗ്രഹം? എങ്കിൽ അത് നടക്കില്ല.
0: നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ പോകാം.
1: എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് ഈ ആടുകളും.
0: വേണ്ട അച്ഛാ, ഈ കാലാവസ്ഥയിൽ അച്ഛൻ പോകണ്ട, ഞാൻ പോയിക്കോളാം.
1: ജൂനിയെ ഒന്ന് നോക്കാമോ?
0: അവൾ എന്റെ അടുത്തിരിക്കില്ല, കുറച്ച് വികൃതി കൂടുതലാ. എനിക്കിവിടെ പിടിപ്പത് പണിയുണ്ട്.
1: കൂടെ കൊണ്ടുവോ, നടന്നു വരുമല്ലോ.
0: അന്ന് താൻ അങ്ങനെ പറയാതിരുന്നെങ്കിൽ ഇന്നും തന്റെ മകൾ തനിക്കൊപ്പം ഉണ്ടാകുമായിരുന്നു.
1: മലയിടിച്ചലിന് ശേഷമുള്ള ഓരോ ദിവസവും ജോനാഥൻ ചിന്തിക്കും.
0: തിരുത്താനൊരു അവസരം ലഭിച്ചിരുന്നുവെങ്കിലെന്ന്.
1: ആ ദിവസം വീണ്ടും വന്നിരുന്നേൽ, എടുത്തുചാടി ജാനറ്റിനോട് സംസാരിക്കാതിരുന്നേനെ. തന്റെ വാശി നഷ്ടമാക്കിയത് മകളെയാണ്. ചെറുമകളുടെ വിശാല ലോകവും താൻ ഇല്ലാതാക്കി. അവളെയെങ്കിലും ഒപ്പം വന്ന് നിർത്താമായിരുന്നു. ഇപ്പോൾ ജൂനിയ കാഴ്ചയില്ലാതെ ഉണങ്ങിയ മരത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പഴയതെല്ലാം അറിയാതെ മനസ്സിലേക്ക് വന്നുപോയി.
0: ഉണ്ട് മോളെ, മോള് പറഞ്ഞ പോലെ ഒരു വലിയ ഉണങ്ങിയ മരം.
1: അവളുടെ മുഖം തിളങ്ങി. മുത്തശ്ശൻ സംശയത്തോടെ അടുത്തേക്ക് നിന്നു.
0: മോൾക്കെങ്ങനെ അറിയാം?
1: അറിയാം, അവൾ പുഞ്ചിരിച്ചു. ജൂനിയ എന്തോ തിരയുകയാണ്. ഇരു കൈകളും കൊണ്ട് ഓരോ ചെടിയിലും പൂവിലും തൊടുകയാണ്.
0: മുത്തശ്ശ, ഇവിടെ എവിടെയാണ് അരളിമരം നിൽക്കുന്നത്?
1: അരളിമരമോ? തന്റെ മുന്നിൽ അരളി നിൽക്കുന്നത് അപ്പോൾ മാത്രമാണ് മുത്തശ്ശൻ കാണുന്നത്.
0: ദാ, ഇവിടെ തന്നെ.
1: ജൂനിയ അതിന്റെ അടുത്തേക്ക് നടന്നു. തെറ്റായ ദിശയിലേക്ക് നടക്കാൻ നേരം മുത്തശ്ശൻ തടഞ്ഞു.
0: ഈ വഴി.
1: മുത്തശ്ശൻ തന്റെ മീൻകുട്ട അരളിയുടെ ചുവട്ടിൽ താഴ്ത്തിവെച്ചു. അവളുടെ മുഖത്തെ ആവേശം മുത്തശ്ശന്റെ മനസ്സിൽ കൂടുതൽ സംശയങ്ങളുണ്ടാക്കി.
0: മോളെ, ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? ഇവിടെ ഒരു അരളിമരമുണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു?
1: എനിക്കറിയില്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി.
0: ജൂനിയയുടെ ആ മറുപടി മുത്തശ്ശന് തൃപ്തികരമായി തോന്നിയില്ല. എന്നിട്ടും കൂടുതൽ ചോദിക്കാൻ അദ്ദേഹം മുതിർന്നില്ല.
1: അവളുടെ മുഖത്തെ പ്രസന്നത നഷ്ടമാക്കാൻ മുത്തശ്ശന് മനസ്സ് വന്നില്ല. അരളിയുടെ അടുത്തെത്തിയതും ഒരു പൂവടർന്ന് അവളുടെ നെറുകയിൽ വീണു. അതവളുടെ കണ്ണിൽ തലോടി കവിളിലുരസി കയ്യിലേക്ക് വന്നു വീണു. ജൂനിയ അതിന്റെ ഗന്ധം ആസ്വദിക്കാൻ തുടങ്ങി.
0: അവളുടെ പുഞ്ചിരി മുത്തശ്ശന്റെ മനസ്സ് നിറച്ചിരുന്നു.
1: അല്പനേരം കഴിഞ്ഞപ്പോൾ ജൂനിയ ആവേശത്തോടെ ചോദിച്ചു,
0: മുത്തശ്ശ, ഈ വഴിയിൽ എവിടെയാണ് പൂവിടാത്ത മുത്തശ്ശിമാവ് നിൽക്കുന്നത്?
1: അവളുടെ ചോദ്യം കേട്ടതും മുത്തശ്ശൻ ഞെട്ടി.
0: മോളെ, അത് വേണ്ട, അതൊരു ശാപം കിട്ടിയ മാവാണ്. കഴിഞ്ഞ 12 വർഷമായി ഒരു തവണ പോലും പൂവിടാതെ നിൽക്കുന്ന ഒരു ശാപം കിട്ടിയ മാവ്. അതിന്റെ ചുറ്റും നിൽക്കുന്ന ഒരു മരവും ഒരു ചെടിയും വളരില്ല, ഒരില പോലും അതിന്റെ ചുറ്റും കിളിർക്കില്ല.
1: എനിക്ക് അതിന്റെ അടുത്തേക്കൊന്ന് പോകണം, ഒരു തവണ മാത്രം.
0: വേണ്ട മോളെ, പറയുന്നത് കേൾക്ക്,
1: അവളുടെ മുഖം വാടി.
0: മുത്തശ്ശൻ എന്നോട്

പറഞ്ഞില്ലേ ഇന്ന് ഞാൻ പറയുന്നതെന്തും സാധിച്ചു തരുമെന്ന്? എനിക്ക് ആ മാവിന്റെ അടുത്തേക്ക് പോയാൽ മാത്രം മതി, അതാണ് എന്റെ ആഗ്രഹം. ജൂനിയ അത്രയും പറഞ്ഞിട്ട് മൗനമായി. അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു തുടങ്ങിയിരുന്നു. മുത്തച്ഛന്റെ ഹൃദയം നൊന്തു തുടങ്ങി. മോളുടെ ഇഷ്ടം, വാ നടക്കാം. അവളുടെ മുഖം തിളങ്ങി. മുത്തച്ഛന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നടന്നു. കുറച്ചു ദൂരെയായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വലിയ മാവ്. മാവിനു ചുറ്റും കരിഞ്ഞുണങ്ങിയ പുല്ലുകൾ നിൽക്കുന്നു. എന്നാൽ മുത്തശ്ശി മാവിൽ പച്ചവിടർന്നു നിന്നിരുന്നു. ഉണങ്ങിയ ഒരില പോലും അതിലുണ്ടായിരുന്നില്ല. അത്രയും ചെറുപ്പമായി ആരോഗ്യത്തോടെ നിൽക്കുന്ന മാവിൽ ഒരു വ്യാഴവട്ടക്കാലമായി പൂക്കൾ ഉണ്ടാകാത്തതെന്താണ്? കൂടുകൂട്ടുവാൻ പോലും ഒരു പക്ഷി ആ വഴി വരാതെ പോകുന്നതെന്താണ്? ഇത്രയും ശപിക്കപ്പെട്ട മാവിന്റെ അടുത്തേക്ക് പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ കൊണ്ടുപോകുന്നതിൽ മുത്തച്ഛന് വിഷമമുണ്ട്. മുത്തച്ഛന്റെ ഉള്ളം പിടയുന്നത് ജൂനിയയ്ക്ക് കേൾക്കാം. മോളെ, അതാ അവിടെയാണ് മാവ്. ഇനി കുറച്ച് പുൽമേടാണ്. ഉണങ്ങിക്കരിഞ്ഞതല്ലേ? അതെ. മുത്തച്ഛന് കൗതുകമായി. ആ മാവ് ഇപ്പോഴും പച്ചവിരിച്ച കൊട്ടാരം പോലെയുണ്ടല്ലേ? അതെ. ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാം മോളെ? അവൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശരിക്കും അതിന്റെ അടുത്തേക്ക് നമുക്ക് പോകണോ? പോണം മുത്തശ്ശാ, അതാണതിന്റെ സമയം. ഇപ്പോൾ പോയില്ലെങ്കിൽ ചിലതൊന്നും തിരുത്തുവാൻ കഴിയില്ല. ജൂനിയയുടെ വാക്കുകൾ മുത്തശ്ശന് മനസ്സിലായില്ല. എന്നിട്ടും കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവളുമായി മാവിന്റെ അടുത്തേക്ക് നടന്നു. കരിഞ്ഞുണങ്ങിയ പുല്ലുകൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങിയ മാത്രയിൽ ശക്തമായ കാറ്റ് വീശി തുടങ്ങി. നല്ലൊരു പുലരിയിൽ കാർമേഘം പൊതിഞ്ഞു തുടങ്ങി. മഴ പെയ്യും, മുത്തശ്ശൻ മന്ത്രിച്ചു. 12 വർഷം മുൻപ് ഇതുപോലെയൊരു പുലരിയിലായിരുന്നു ആ മലയിടിഞ്ഞത്. മഴയുടെ ഒരു സാധ്യതയും രാവിലെ അന്നുമുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാറ്റ് വീശി തുടങ്ങി. കാർമേഘം കയറിത്തുടങ്ങി. അന്നും അങ്ങനെ തന്നെ. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നാളെ എന്റെ ജൂനിയയുടെ പിറന്നാളാണ്. ആ ദിവസം വീണ്ടും ആവർത്തിക്കും പോലെ ഒരു തോന്നൽ. കാറ്റിന്റെ ശക്തി കൂടി. ജൂനിയയുടെ ഷോൾ പറന്നുപോയി. മുത്തശ്ശിമാവിന്റെ ഒരു ചില്ലയിൽ അത് തങ്ങിക്കിടന്നു. മുത്തശ്ശന്റെ മുഖം ഭയം കൊണ്ട് വിറച്ചു. കൂടുതൽ ശക്തിയിൽ മുത്തശ്ശൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. തന്റെ കൈ വിട്ട് അവളെങ്ങും പോകരുത് എന്ന് ആ വൃദ്ധൻ ആഗ്രഹിച്ചു. പുല്ലുകൾക്കിടയിലൂടെ ഇരുവരും മുത്തശ്ശിമാവിന്റെ അടുത്തെത്തിയതും ശക്തമായ കാറ്റിനൊപ്പം മഴയും ഇരച്ചു വന്നു. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴയ്ക്ക് മാറ്റുകൂട്ടും പോലെ. ഇതെന്താണ് ഇങ്ങനെയൊരു മഴ? മുത്തശ്ശന്റെ മനസ്സിൽ സംശയങ്ങൾക്കൊന്നുകൂടിയെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാതെ ജൂനിയയുടെ കൂടെ അദ്ദേഹം നിലയുറപ്പിച്ചു. ജൂനിയ പ്രസന്നമായ മുഖത്തോടെ മാവിന്റെ അടുത്തെത്തി. മുത്തശ്ശന്റെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ മാവിൽ തൊട്ടു. മോളെ, മുത്തശ്ശന്റെ ദയനീയമായ വിളി അവളുടെ കാതുകളിൽ തടഞ്ഞു. ഈ മുത്തശ്ശിമാവൊരു പാവമാ മുത്തശ്ശാ. അവൾ മുത്തശ്ശിമാവിനെ നെഞ്ചോട് ചേർത്ത് നിർത്തി. പെട്ടെന്നായിരുന്നു മുത്തശ്ശന്റെ കണ്ണുകൾ അടയുന്നതും ബോധം നഷ്ടമായി നിലത്തേക്ക് വീഴുന്നതും. ഒരു വ്യാഴവട്ടം പൂർത്തീകരിക്കുന്ന നിമിഷം, അതായത് വ്യാഴം ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി വരുമ്പോൾ ഭൂമിയിൽ ഒരു പ്രത്യേക പ്രകൃതി പ്രതിഭാസം നിർബന്ധമായും സംഭവിക്കും. ഒരുപക്ഷെ ഭാവി പോലും മാറ്റിയെഴുതാൻ കഴിയുന്ന നിമിഷം, വിധി പോലും അകലം പാലിക്കുന്ന നേരം. മുത്തശ്ശൻ മയക്കത്തിന്റെ നൂലിഴയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. സ്വപ്നവും യാഥാർത്ഥ്യവും ഒത്തുചേരുന്ന ചിലയിടങ്ങളില്ലേ? കടലും കായലും കൂടിച്ചേരും പോലെ. മുത്തശ്ശന്റെ യാത്ര വ്യാഴവട്ടം പിന്നിലേക്കും മുന്നിലേക്കുമാണെന്ന് അയാൾ അറിയുന്നില്ല. യാഥാർത്ഥ്യം അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ തച്ചുടച്ചു കഴിഞ്ഞു. ബോധം വീണ മുത്തശ്ശൻ നോക്കുമ്പോൾ പ്രകൃതി ശാന്തമായിരുന്നു. ഇടിയും മിന്നലും മഴയും കാറ്റും ഒന്നുമില്ലാതെ വളരെ ശാന്തമായ അന്തരീക്ഷം. മുത്തശ്ശന്റെ ചുറ്റും കണ്ണുകൾ പാഞ്ഞു. മോളെ, ജൂനിയ. മുത്തശ്ശന്റെ നാവിൽ നിന്നും ആദ്യം വന്ന വാക്ക് അതായിരുന്നു. അവൾക്കു വേണ്ടി അദ്ദേഹം ചുറ്റും വീണ്ടും കണ്ണുകൾ ഓടിച്ചു. ജൂനിയെ എന്ന് ആവർത്തിച്ചു വിളിച്ചു. പക്ഷേ ചുറ്റും നോക്കിയ മുത്തശ്ശൻ അമ്പരന്നുപോയി. തന്റെ വീടിന്റെ മുറ്റത്ത് തണൽ മരത്തിനോട് ചേർന്നിട്ടിരിക്കുന്ന മുളക്കട്ടിലിൽ അദ്ദേഹം കിടക്കുന്നു. ഞാൻ എങ്ങനെയാണ് ഇവിടെ? എന്താണ്

സംഭവിച്ചത്? എന്നെ ആരാണ് ഇവിടെ എത്തിച്ചത്? മുത്തശ്ശന്റെ മനസ്സിൽ ചോദ്യങ്ങൾ മലപോലെ വന്നെത്തി. ജൂനിയ, മോളെ, നീ എവിടെയാണ്? അയ്യോ, എന്റെ കുഞ്ഞിനെന്തു പറ്റി? 100 ചോദ്യങ്ങൾ മുത്തശ്ശന്റെ ഹൃദയത്തിൽ മുളപൊട്ടി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റതും അതിവേഗത്തിൽ അദ്ദേഹം മൺപാതയിലൂടെ പാഞ്ഞു. കണ്ണു ചിമ്മുന്ന വെയിൽ വീശി തുടങ്ങി. മുത്തശ്ശൻ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. ശ്വാസം നിലയ്ക്കും പോലെ തോന്നി. പക്ഷേ ഓട്ടം നിർത്തിയില്ല. വരണ്ട ഭൂമിയും കരിഞ്ഞുണങ്ങിയ ചെടികളും മുത്തശ്ശന്റെ കണ്ണുകളെ അമ്പരപ്പിച്ചുകൊണ്ടിരുന്നു. തടാകം വറ്റി വരണ്ടിരുന്നു. താഴ്വാരത്തിലെ പൂന്തോട്ടവും പൂർണമായും മാഞ്ഞുപോയിരുന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ മുത്തശ്ശൻ ചലനമില്ലാതെ നിന്നുപോയി. ഇതെന്താണ്? ഭൂമിയിൽ നിന്നും പച്ച നിറം പൂർണമായും മാഞ്ഞുപോയതുപോലെ മുത്തശ്ശന് തോന്നി. ജൂനിയ, ജൂനിയ, അയാൾ മുത്തശ്ശിമാവിന്റെ അടുത്തേക്ക് പാഞ്ഞു. മുത്തശ്ശിമാവിന് ചുറ്റുമുള്ള പുൽമേടുകൾ പച്ച വിരിച്ചു കിടന്നിരുന്നു. ഒരില പോലും തളിർക്കാതെ നിന്നിരുന്ന ആ വലിയ മരം നിറച്ചും പൂവും കായും കൊണ്ട് സമ്പന്നമായിരിക്കുന്നു. പച്ച വിരിച്ചു മാത്രം കണ്ടിരുന്ന മുത്തശ്ശിമാവിൽ ഇന്നൊരില പോലും ഇല്ലാണ്ടായിരിക്കുന്നു. കരിഞ്ഞുണങ്ങിയ ചില്ലകൾ ചെറുകാറ്റിൽ പോലും ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. പുല്ലുകൾ വകഞ്ഞുമാറ്റി മാവിന്റെ അടുത്തെത്തിയതും കിഴക്ക് ദിശയിൽ നിന്നൊരു തീക്കട്ട മാവിലേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു. മാവ് നിന്ന് കത്തുന്നത് മുത്തശ്ശൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അമ്പരപ്പും ഭയവും അത്ഭുതവും മുത്തശ്ശന്റെ മുഖത്ത് ഓരോ അനുനിമിഷത്തിലും കടന്നുപോയിക്കൊണ്ടിരുന്നു. മുത്തശ്ശന് തല കറങ്ങും പോലെ തോന്നി. അദ്ദേഹം പുല്ലുകൾക്കിടയിൽ വീണുപോയി. പുല്ലുകൾ അയാളെ മൂടി ചുറ്റും ഇരുട്ടാക്കി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കണ്ണുകൾ തുറന്നപ്പോൾ മുത്തശ്ശൻ ഉറക്കെ വിളിച്ചു, ജൂനിയ. രാത്രിയായി കഴിഞ്ഞിരുന്നു. ചുറ്റും കൂരിരുൾ. മുത്തശ്ശൻ ഒരു ചണച്ചാക്കിന്റെ പുറത്തായിരുന്നു കിടന്നിരുന്നത്. പച്ച പുല്ലുകൾക്കിടയിൽ വീണ താൻ എങ്ങനെ? അയാൾ കൈകൊണ്ട് ചുറ്റും പരതി. ഒരു റാന്തൽ വിളക്ക് കയ്യിൽ തടഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ മുത്തശ്ശൻ ചുറ്റും വീക്ഷിച്ചു. അതെ, താൻ കിടക്കുന്നത് തന്റെ വീട്ടിലാണ്. നേരം പുലരും വരെ അയാൾ ചിന്തിച്ചു. നേരം വെളുത്തു തുടങ്ങിയിരുന്നു. കിഴക്ക് നിന്നും പ്രകാശം മുറിയിലേക്ക് കടന്നുകൂടി കഴിഞ്ഞിരുന്നു. റാന്തൽ അയാൾ അണച്ചിരുന്നില്ല. തന്റെ കിടക്കയിൽ മെത്തയ്ക്ക് പകരം ചണച്ചാക്കുകൾ മാത്രമായിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ 12 കൊല്ലം മുമ്പ് വരെ. മുത്തശ്ശൻ എഴുന്നേറ്റു. നല്ല ഉന്മേഷവും ആരോഗ്യവും അദ്ദേഹത്തിന് തോന്നി. അയാൾ ജൂനിയയെ തിരക്കി പുറത്തിറങ്ങി. ചുറ്റുമുള്ള കാഴ്ചകൾ അയാൾക്ക് പരിചിതമായിരുന്നു. എപ്പോഴോ കടന്നുവന്ന ഒരു കാലം പോലെ, വീണ്ടും ആവർത്തിച്ചു വരും പോലെ. പെട്ടെന്നാണ് മുത്തശ്ശൻ ആ കാഴ്ച കാണുന്നത്. ജൂനിയ നടന്നുവരുന്നു. 5 വയസ്സുള്ള ജൂനിയ മുത്തശ്ശന്റെ അടുത്തേക്ക് നടന്നുവരുന്നു. തൊട്ടുപിന്നിൽ അവളുടെ അമ്മ ജാനറ്റും. മുത്തശ്ശൻ ഞെട്ടിത്തരിച്ചു നിന്നുപോയി. അയാൾ ചിന്തിക്കാൻ തുടങ്ങി. 12 വർഷം മുൻപ് ഇതേ ദിവസം തന്നിലൂടെ കടന്നുപോയിരുന്നു. അതെ, അന്ന് മലയിടിഞ്ഞ ആ ദിവസമാണ് വീണ്ടും തന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. താൻ കാലങ്ങളായി ആഗ്രഹിച്ച ആ ദിവസം, ഒരു തവണ തിരുത്തുവാൻ കഴിഞ്ഞിരുന്നേൽ എന്നാഗ്രഹിച്ചു പോയ ആ ദിവസം. താനപ്പോൾ 12 വർഷം പിന്നിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. താൻ ആഗ്രഹിച്ച ആ ദിവസത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് വിധിയെ തിരുത്തുവാൻ കഴിയുമെന്ന് മുത്തശ്ശൻ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയെങ്കിൽ അടുത്ത 12 വർഷത്തിന് ശേഷവും താൻ കഴിഞ്ഞ ദിവസം സഞ്ചരിച്ചു. അപ്പോൾ അടുത്ത 12 കഴിയുമ്പോൾ ഈ മണ്ണ് വരണ്ടുണങ്ങും. അതാകും താൻ കണ്ടതിന്റെ അർത്ഥം. ജൂനിയ അവളൊരു വികൃതി കുട്ടിയാണ്. ആടുകളെ പിച്ചിയും നുള്ളിയും അവൾ രസിക്കുകയാണ്. ജാനറ്റ് ആടുകളെ അഴിച്ചുകെട്ടുകയാണ്. തന്റെ മകളെ വീണ്ടും കണ്ടപ്പോൾ ആ അച്ഛന്റെ കണ്ണുകൾ തുളുമ്പി. ഇപ്പോൾ ഞാൻ വിചാരിച്ചാൽ വിധിയെ പരാജയപ്പെടുത്താം. ജാനറ്റ് അച്ഛന്റെ അടുത്തെത്തി. അച്ഛാ, നല്ല മഴ വരുന്നു. ആടുകളുമായി ഇപ്പോൾ മലയിലേക്ക് പോകണോ? ഞാൻ മഴ തോർന്നിട്ട് വൈകുന്നേരം പോകാം. അയാൾ മൗനമായി ആടുകളെ നോക്കി. അവ വിശന്ന് കരയുകയാണ്. അന്നും ആടുകൾ വിശന്ന് കരഞ്ഞിരുന്നു. അന്ന് താൻ തന്റെ മകളോട് പറഞ്ഞത് ഒരു മിന്നായം പോലെ മനസ്സിലേക്ക് വന്നുപോയി. മഴയൊന്നും പെയ്യില്ല,

0: വെറുതെ സമയം കളയാതെ ആടുകളെ മലയിലേക്ക് കൊണ്ടുപോ. അവറ്റകൾ വിശന്ന് കരയുന്നത് കണ്ടില്ലേ? പിന്നെയും അയാൾ പലതും അന്ന് പറഞ്ഞിരുന്നു. 12 വർഷം മുൻപുള്ള മുത്തച്ഛൻ അങ്ങനെയായിരുന്നു. ദേഷ്യവും പിടിവാശിയും ധാരാളമുള്ള ഒരാൾ. ജാനറ്റ് ഒരിക്കൽ പോലും അച്ഛനെ ധിക്കരിച്ചിട്ടില്ല. പറയുന്നത് അക്ഷരം തെറ്റാതെ പാലിച്ചിരുന്നു. ഇന്നിതാ അതേ ദിവസം അതേ നേരം ഒരിക്കൽ കൂടി തന്റെ മുന്നിൽ നിൽക്കുന്നു. മോളെ, ജാനറ്റ്, മഴ വരുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങരുത്. അയ്യോ അച്ഛ, ആടുകൾക്ക് തീറ്റയൊന്നും ഇരിപ്പില്ല. അവർ വിശന്ന് കരയുകയാണ്. അച്ഛൻ ഇങ്ങനെയല്ലോ പറയാറ്.
1: സാരമില്ല, ഇന്നത്തേക്ക് ഞാൻ ചന്തയിൽ നിന്നും വാങ്ങാം.
0: നിങ്ങൾ പറഞ്ഞതനുസരിക്കുക, അകത്ത് തന്നെ ഇരിക്കുക.
1: പക്ഷേ
0: നിന്നോട് പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതിനപ്പുറം ഒരു ചർച്ചയില്ല. ജോനാഥന്റെ മുഖത്ത് തെല്ലൊരു ദേഷ്യം വന്നുപോയി. ജൂനിയ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നതും പതിവില്ലാതെ അയാൾ അവളെ എടുത്തുയർത്തി.
1: ജാനറ്റ് അത് കണ്ട് അമ്പരന്നു. ഈ അച്ഛനിതെന്തു പറ്റി?
0: മുത്തശ്ശൻ ജൂനിയയുടെ തിളങ്ങുന്ന കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു.
1: എന്തിനാണ് മുത്തശ്ശ എന്നെ ഇങ്ങനെ നോക്കുന്നേ?
0: വെറുതെ വെറുതെ മുത്തശ്ശൻ നോക്കുകയാണ് മോളെ. ജാനറ്റ് അച്ഛന്റെ അടുത്തേക്ക് ചേർന്നു നിന്നു. അവളെ അയാൾ കൂടുതൽ ചേർത്ത് നിർത്തി.
1: എന്താ അച്ഛാ, എന്തു പറ്റി?
0: എനിക്കെന്റെ മകളെയും ചെറുമകളെയും സ്നേഹിക്കാൻ പാടില്ലേ? ജോനാഥന്റെ മുഖത്തെ പരിഭവം ജാനറ്റ് മനസ്സിലാക്കിയാവണം. അവൾ പുഞ്ചിരിച്ചു. പെട്ടെന്നായിരുന്നു മലയിടിഞ്ഞത്. കാതുകൾ തകർക്കുന്ന ശബ്ദം കേട്ടതും ജൂനിയ കാതുകളും കണ്ണുകളും മൂടി, ഒപ്പം ജാനറ്റും. മുത്തശ്ശൻ അപ്പോഴും ആ മലയിലേക്ക് കണ്ണുകൾ മൂടാതെ കാതുകൾ മൂടാതെ നോക്കി നിന്നു. ചിലപ്പോൾ തിരുത്തലുകൾ ജീവിതം പുതുക്കിപ്പണിയും. സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ നമ്മൾ കുഴഞ്ഞുപോകും. മുത്തശ്ശന്റെ തിരിച്ചറിവിന് 12 വർഷത്തെ കാത്തിരിപ്പുണ്ട്. ജോനാഥൻ ഉണരുമ്പോൾ പുതിയ ലോകമാകും മുന്നിൽ, അദ്ദേഹം തിരുത്തിയെഴുതിയ ലോകം. നമ്മുടെ ഒരു വാക്കുപോലും കഥകൾ മാറ്റിയെഴുതുന്ന നിമിഷം, ഒരു നിമിഷത്തെ തിരിച്ചറിവ് ജീവിതം തിരുത്തുന്ന സത്യം.
1: മുത്തശ്ശ,
0: ജൂനിയയുടെ വിളി മുഴങ്ങിക്കൊണ്ടിരുന്നു. മുത്തശ്ശൻ കണ്ണുകൾ തുറന്നു. തന്റെ മുന്നിലെ മുത്തശ്ശിമാവിൽ നിറച്ചു മാമ്പഴങ്ങൾ, 100 പക്ഷികൾ, അണ്ണാറക്കണ്ണന്മാർ, മാവിൻ ചുവട്ടിലും മാമ്പഴം കൊതിച്ചെത്തിയ അനേകം ജീവികൾ, ആരും അടുത്തേക്ക് പോകാത്ത മാവിൽ ഇത്രയും ഫലങ്ങൾ, അവ കഴിക്കാൻ പലയിനം പക്ഷികളും, മാവിനു ചുറ്റും 1000 ചിത്രശലഭങ്ങൾ, തുമ്പികൾ, ഓരോ ഇളങ്കാറ്റിൽ പോലും തുടുത്തു നിൽക്കുന്ന മാമ്പഴങ്ങൾ അടർന്നു വീഴുന്നുണ്ട്. മുത്തശ്ശൻ മാവിൻ ചുവട്ടിൽ കിടക്കുകയായിരുന്നു. അടുത്തേക്ക് വന്നൊരു ഗ്രാമീണൻ മുത്തശ്ശനെ എഴുന്നേൽപ്പിച്ചു.
1: പതിയെ എഴുന്നേറ്റാട്ടെ, എന്താ പറ്റിയത്?
0: തല കറങ്ങിയതാ അങ്കിൾ. ജൂനിയയാണ് മുത്തശ്ശന് പകരം മറുപടി പറഞ്ഞത്.
1: ഈ പ്രായത്തിൽ ഇത്രയും ദൂരം നടന്നാണോ വന്നത്?
0: അതെ അങ്കിൾ, മുത്തശ്ശന് പട്ടണം കാണണമെന്ന് പറഞ്ഞപ്പോ ഒരു വണ്ടി വിളിച്ചുകൂടായിരുന്നോ?
1: ഞാൻ പറഞ്ഞതാ ജോസഫേട്ടന്റെ ഓട്ടോ വിളിക്കാമെന്ന്. അപ്പോ നടന്നു തന്നെ പോകണം.
0: വീണ്ടും ചോദിച്ചപ്പോൾ മുത്തശ്ശൻ പറയുക, നിനക്ക് നടക്കാൻ വയ്യ, അതല്ലേ വണ്ടി വിളിക്കാൻ പറയുന്നതെന്ന്. പിന്നെ ഞാൻ എന്ത് പറയാൻ, വല്ലാത്ത വാശി തന്നെ. ഇത്ര പ്രായമായിട്ടും വാശിക്കൊരു കുറവുമില്ല.
1: ആ ജാനറ്റിനെ കൂടി വിളിച്ചുകൂടായിരുന്നോ?
0: അമ്മയുണ്ടായിരുന്നു. വൈദ്യനെ വിളിക്കാൻ ഇപ്പം അങ്ങോട്ട് പോയി.
1: വരും.
0: അത്രയും നേരം വിളിച്ചിരുന്ന മുത്തശ്ശൻ തന്റെ ചെറുമകളെ ഒന്ന് നോക്കി. അവളുടെ കണ്ണുകൾ മുത്തശ്ശനെ അത്ഭുതപ്പെടുത്തി.
1: നിന്റെ കണ്ണുകൾ?
0: എന്റെ കണ്ണിനെന്താ? ജൂനിയ സംശയത്തോടെ തിരക്കി.
1: ഒന്നുമില്ല മോളെ.
0: മുത്തശ്ശന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അടുത്തേക്ക് വന്നു നിന്നു.
1: എന്തു പറ്റി മുത്തശ്ശ?
0: അവൾ മുത്തശ്ശന്റെ കണ്ണു തുടച്ചു.
1: എന്തു പറ്റി മുത്തശ്ശ?
0: എനിക്കെന്താണ് പറ്റിയത്? അവളുടെ കണ്ണുകളിൽ തന്നെ സൂക്ഷ്മമായി നോക്കിക്കൊണ്ട് മുത്തശ്ശൻ ചോദിച്ചു.
1: അമ്പോ, അതൊരു കഥയാണ്, ഞാൻ വിശദമായി പറയാം.
0: അപ്പോഴേക്കും ഗ്രാമീണൻ നടന്നു നീങ്ങിയിരുന്നു. മുത്തശ്ശിമാവിന്റെ ചുവട്ടിൽ ജൂനിയയും മുത്തശ്ശനും മുഖാമുഖം നോക്കി നിന്നു.
1: മുത്തശ്ശ, ഇന്ന് രാവിലെ അമ്മയും ഞാനും തടാകത്തിൽ മീൻ പിടിക്കാൻ പോകുന്നേരം മുത്തശ്ശന് ഭയങ്കര വാശി.
0: വാശിയോ? എനിക്കോ? എന്തിന്?
1: ഓഹോ, ഇപ്പൊ അങ്ങനെയായോ?
0: മുത്തശ്ശൻ ഇന്ന് ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടി വാശി പിടിച്ചില്ലേ?
1: മുത്തശ്ശൻ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.
0: വിശദമായി പറ മോളെ.
1: മയങ്ങി എഴുന്നേറ്റപ്പോ മുതൽ ഒന്ന്

0: ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. മുത്തശ്ശൻ പറഞ്ഞതിൽ കുറച്ചൊരു സത്യമുണ്ടെന്ന് ജൂനിയയ്ക്കും തോന്നിയിരുന്നു. കാരണം ഇതിനു മുമ്പുള്ള മുത്തശ്ശൻ ഇങ്ങനെയായിരുന്നില്ല. ദേഷ്യവും വാശിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കത്തൂടിയില്ലായിരുന്നു. ഇതിപ്പോ വലിയ മാറ്റം വന്നതുപോലെയാണ്. അവൾ കഥ പറയാൻ തുടങ്ങി. മുത്തശ്ശാ, ഇന്ന് എന്റെയും അമ്മയുടെയും കൂടെ മീൻ പിടിക്കാൻ വന്നപ്പോ മുത്തശ്ശന് ഞങ്ങളുടെ കൂടെ പട്ടണത്തിൽ വരണമെന്നായി. ജോസഫേട്ടനാണ് എന്നും മീൻ ചന്തയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ന് പക്ഷെ മുത്തശ്ശൻ കുട്ടയും ചുമന്ന് നടക്കാൻ തുടങ്ങി. ഞാനും അമ്മയും ആവുന്നത് പറഞ്ഞു ജോസഫേട്ടന്റെ ഓട്ടോയിൽ പോകാമെന്ന്. മുത്തശ്ശൻ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. വാശിയല്ലേ. പിന്നെ ഞാനും അമ്മയും കരുതി മുത്തശ്ശൻ പട്ടണത്തിൽ പോയിട്ട് തന്നെ ഒരുപാട് വർഷമായി. എനിക്ക് തോന്നുന്നു പണ്ട് മലയിടിഞ്ഞില്ലേ, അതിനുശേഷം മുത്തശ്ശൻ വീടിന് പുറത്തുപോലും അധികം ഇറങ്ങിയിട്ടില്ല. മുത്തശ്ശന്റെ ആവേശം കണ്ടപ്പോ ഇന്ന് നടക്കാമെന്ന് തന്നെ ഞങ്ങളും തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ നടന്നു വരുമ്പോൾ മുത്തശ്ശൻ ഇതുവരെയും ഇവിടെ ഇല്ലാത്തൊരു മരമുണ്ടെന്നും അത് ഉണങ്ങിക്കരിഞ്ഞു നിൽക്കുന്നെന്നും പറഞ്ഞപ്പോ ഞങ്ങൾക്ക് സംശയമായി. മാത്രമല്ല, എല്ലാ തവണയും നിറച്ചും പൂക്കുന്ന മാവൊരു ശാപം കിട്ടിയ മാവാണെന്നും ഇവിടെ ഒരു അരളി മരമുണ്ടെന്നും അങ്ങനെ എന്തൊക്കെയോ മുത്തശ്ശൻ പറയാൻ തുടങ്ങി. ഞങ്ങൾക്കാകെ സംശയമായി. ഈ മുത്തശ്ശന് ഇതെന്തു പറ്റിയെന്ന് ചിന്തിച്ചുപോയി. ഇത്രയും കേട്ട മുത്തശ്ശൻ ചുറ്റും ഒന്നുകൂടി നോക്കി. എന്താ നോക്കുന്നത്? അമ്മയാണോ? ദേ വരുന്നു. മുത്തശ്ശൻ അതിശയത്തോടെ തന്റെ മകൾ ധൃതിയിൽ ഓടി വരുന്നത് കാണുന്നു. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം അല്പനേരം നോക്കി നിന്നുപോയി. വൈദ്യനുമായി വരുന്നത് കണ്ടപ്പോൾ ഒരു സംശയത്തോടെ ജൂനിയെ മുത്തശ്ശൻ നോക്കി. നോക്കണ്ട, വെട്ടിയിട്ടതുപോലെ ഒരു വീഴ്ചയല്ലായിരുന്നോ? ഞങ്ങൾ ഭയന്നുപോയി. എത്ര വിളിച്ചിട്ടും ഉണരുന്നില്ല. വെള്ളമൊഴിച്ചിട്ടും അനക്കമില്ലാതായപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഈ പുല്ലിന്റെ ഇടയിലേക്കാണ് വീണത്. അല്ലായിരുന്നേ കാണായിരുന്നു. അപ്പോഴേക്കും അമ്മ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. എന്തായി മോളെ, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അമ്മേ, പക്ഷേ ഇന്ന് നടന്നതൊന്നും ഓർമ്മയില്ലെന്ന് തോന്നുന്നു. അയ്യോ അച്ഛാ. ജാനറ്റ് അച്ഛന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. അപ്പോഴും ജോനാഥൻ മിഴിച്ചു നിൽക്കുകയാണ്. ജാനറ്റ്! കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മന്ത്രിച്ചു. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ മനുഷ്യ? വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാനുള്ളതിന്? വൈദ്യന്റെ ചോദ്യം. മതി മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. താൻ പോകാൻ നോക്ക്, എനിക്ക് പിള്ളേരോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആഹാ, പറയുന്നത് കേട്ടില്ലേ, ഇപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വൈദ്യൻ തിരിഞ്ഞു നടന്നു. മുത്തശ്ശന്റെ നോട്ടവും വൈദ്യന്റെ സംസാരവും ജൂനിയയുടെ മുഖത്ത് ചിരി പടർത്തി കഴിഞ്ഞിരുന്നു. അവൾ മുഖം അമർത്തിച്ചിരിക്കുന്നത് മുത്തശ്ശൻ കാണുകയും ചെയ്തു. ചിരിച്ചോ ചിരിച്ചോ, ഞാൻ കണ്ടതും കേട്ടതും നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. മുത്തശ്ശൻ മുന്നോട്ട് വെച്ച് വെച്ച് നടന്നു. എന്തായാലും ഇത്രയും ദൂരം ഞാൻ കുട്ടയുമായി വന്നു. എന്നാൽ ഞാൻ പട്ടണം വരെയൊന്ന് പോയി വരാം. ഞങ്ങളും വരാം. മുത്തശ്ശന്റെ സംസാരത്തിൽ അത്ഭുതം തോന്നിയ ജാനറ്റ് പറഞ്ഞു. അവളുടെ വാക്കുകൾക്ക് എതിരൊന്നും പറയാതെ മുത്തശ്ശൻ മീൻകുട്ടയും തലയിൽ താങ്ങി നടക്കാൻ തുടങ്ങി. കുട്ട, ഞാൻ പിടിക്കണോ? ജാനറ്റ് ചോദിച്ചു. വേണ്ട, എന്റെ ഒപ്പം നടക്ക്. മുത്തശ്ശൻ മാവിന്റെ തണൽ പിന്നിട്ടതും മുത്തശ്ശന്റെ മനസ്സിൽ താൻ കണ്ടതും അനുഭവിച്ചതും വന്ന് നിറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ജോനാഥൻ തന്റെ മകളെയും ചെറുമകളെയും നോക്കും. അവരുടെ മുഖം പ്രസന്നമാണ്. അവർ സന്തോഷത്തോടെയാണ് തനിക്കൊപ്പം സഞ്ചരിക്കുന്നത്. പട്ടണത്തിന്റെ പ്രധാന കവാടമെത്തിയതും പതിവുകാർ ചുറ്റും കൂടി. പതിവ് സംസാരത്തിന് പുറമെ അവരുടെ ഒരേ ഒരു സംശയം ജോനാഥൻ ആരാണ് എന്നതായിരുന്നു. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ജാനറ്റാണ് പട്ടണത്തിലേക്ക് വരുന്നതും പോകുന്നതും. മുത്തശ്ശനെ അറിയുന്നവർ ഇന്ന് വളരെ ചുരുക്കമാണ്. കാലം ഒരു വ്യാഴവട്ടം പിന്നിട്ടില്ലേ? പലരുടെയും ചോദ്യങ്ങൾക്കു മുന്നിൽ ഒരു ചെറുപുഞ്ചിരിയോടെ മുത്തശ്ശൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും അയാൾ സ്വസ്ഥമായി ഉറങ്ങിയിട്ടില്ല. തിരുത്തുവാൻ ഒരവസരത്തിനായി കീഴുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് ജോനാഥൻ തന്റെ തെറ്റ് തിരുത്തിക്കഴിഞ്ഞു. നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം ഇപ്പോൾ പുഞ്ചിരിക്കുന്നുണ്ട്. പുഞ്ചിരിയോടെ തന്നെ അയാൾ കണ്ണുകൾ മൂടി. ഇനി ഒരിക്കലും തുറക്കാൻ കഴിയാത്ത വിധം മുത്തശ്ശിമാവിന്റെ രഹസ്യവും മുത്തശ്ശന്റെ കണ്ണുകൾക്കൊപ്പം മൂടപ്പെട്ടു പോയിരുന്നു. ജോനാഥൻ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറ്റിക്കഴിഞ്ഞിരുന്നു.
1: കഥായനം പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നിതിൻ കുമാർ ജെ എഴുതിയ ചെറുകഥ

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലില് മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും, കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം

കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് പുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുവും പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. സൗഖ്യം പരിപാടിയിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് വൈറ്റമിൻ ഡി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെ സംബന്ധിച്ചായിരുന്നു. ഒന്നാം ഭാഗമായിരുന്നു ശ്രോതാക്കൾ കേട്ടത്. ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും നമ്മുടെ സംശയങ്ങൾക്കുമൊക്കെ മറുപടി നൽകുന്നത് എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വിഭാഗത്തിലെ പ്രൊഫസറും വൈറ്റമിൻ ഡിയെ കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്ന അനി തോമസ് തോട്ടൻ മിസ്സാണ്. മിസ്സിനെ വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഈ വൈറ്റമിൻ ഡി ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് നമ്മൾ എടുക്കുന്നു, അപ്പൊ അത് എപ്പോ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്, ചിലപ്പം എന്റെ ഒരു അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു മാസത്തേക്ക് പ്രിസ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ അനുസരിച്ചായിരിക്കും ഡോക്ടർ പറയുക. അപ്പൊ അത് നിർത്തേണ്ട ഒരു സമയവും ഈ പറഞ്ഞ പോലെ നമുക്കത് എങ്ങനെ കൺസൾട്ടേഷൻ തന്നെ വെച്ചിട്ടല്ലേ നമ്മളത് ഫോളോ ചെയ്യുക?
1: അതെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് പല ഇന്റർനാഷണൽ യൂണിറ്റ്സിൽ അതിന്റെ ഡോസേജസ് അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ് ആണ്, അതുകൊണ്ട് ഡോക്ടേഴ്സും മിക്കവാറും അത് നോക്കിയിട്ടായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു ഒരു പെർട്ടിക്കുലർ റെജിമെൻ തന്നു കാണും. ഇപ്പൊ ചിലപ്പോ രണ്ടാഴ്ച കൂടുമ്പോൾ അല്ല ഒരാഴ്ച കൂടുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ രണ്ടു മാസം കൂടുമ്പോൾ ഇന്ന ഡോസേജിന്റെ ടാബ്ലറ്റ് കഴിക്കാം. അത് പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ടാബ്ലറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ടൈം പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ചെന്ന് കണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അത് കഴിഞ്ഞാലേ മിക്കവാറും അവരും കണ്ടിന്യൂ ചെയ്യാൻ പറയൂ. ഇനി സപ്ലിമെന്റേഷൻ തന്നെ രണ്ട് തരമുണ്ട്. ഫാർമസ്യൂട്ടിക്കൽ ആയിട്ട് കിട്ടുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്, അതല്ലാതെ ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ കൊണ്ടുവന്നോണ്ടിരുന്നതാണ് 7C കോഡ് ലിവർ ഓയില്, ചെറിയ മീൻ ഗുളിക എന്ന് പറയുന്നത്. അത് മീൻ ഗുളികയാണ്, നമ്മള് സോസസിലും പറയുന്നുണ്ട്. അത് അതിനകത്ത് വിറ്റമിൻ ഡിയുടെ അളവ് നമ്മള് ഒരു മീൻ കഴിക്കുന്നതെന്നല്ല, എന്നാലും ഒരു ഹൈപ്പർ അല്ലെങ്കിൽ ടോക്സിസിറ്റി ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കുറവും. ഒരു ദിവസം ഒരു ക്യാപ്സ്യൂൾ കഴിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പം വരില്ല. അപ്പൊ ഈ കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ടോക്സിസിറ്റി ഇഷ്യൂ വരിക. അപ്പൊ അങ്ങനെയുള്ളതിന് വലിയ വിഷയം വരില്ല. 1 പെർട്ടിക്കുലർ ക്യാപ്സ്യൂൾ പെർ ഡേ കഴിച്ചാലും പ്രശ്നം വരില്ല. പക്ഷെ ഇതിനൊരു ടോക്സിസിറ്റി സാധ്യതയുള്ളതാണ് എന്നുള്ളത് മനസ്സിൽ എപ്പോഴും ഓർക്കണം.
0: അതനുസരിച്ച് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മാത്രമേ സപ്ലിമെന്റ്സ് എടുക്കാവൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഫിഷ് ലിവർ ഓയിലിന്റെ അത് ആണെങ്കിലും നമ്മൾ ഡോക്ടറിനെ സമീപിച്ച് കഴിക്കേണ്ടത്.
1: മിക്കവാറും അങ്ങനെ വരുന്ന ക്യാപ്സ്യൂൾസിന് അവരൊരു പെർട്ടിക്കുലർ ഡോസേജ് അതിൽ എഴുതി കാണും. ഇപ്പം സസ്റ്റനൻസ് ലെവലിൽ മാത്രമേ അതിൽ ഡോസേജസ് ഉണ്ടാവുള്ളൂ. എക്സസീവ് വരുന്ന കേസസ് കാരണം അവർക്കും അത് റിസ്ക് ആണ്. കമ്പനിക്ക് ഇന്നത് കഴിച്ചു കഴിഞ്ഞ് ടോക്സിസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പം മാത്രമല്ല അത് ആ സപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ് ഫോമിന് വ്യത്യാസമുണ്ട്. മീനകത്തുള്ള ഓയിലിന്റെ ഫോമിലായിരിക്കും അതിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ടോക്സിസിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. എന്നാലും എപ്പോഴും കൺസൾട്ട് ചെയ്തിട്ട് നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ ഗൂഗിൾ ചെയ്യും, നമുക്ക് ഭയങ്കര ഇൻഫർമേഷൻ ഉള്ളവരാണ്, നമ്മൾ ആരോടും ചോദിക്കണ്ട എന്ന് വിചാരിക്കും. ഇൻ ദ റീസൺ ഫ്യൂച്ചർ കുറെ അങ്ങനത്തെ കേസസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫേറ്റൽ ആയിട്ടുള്ള കോൺസിക്വൻസസ്. അപ്പൊ മാക്സിമം ഇങ്ങനത്തെ സപ്ലിമെന്റേഷൻസ് വരുമ്പോ, ഇപ്പൊ നിങ്ങൾ മീൻ കഴിച്ചോ അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ എന്താ വെച്ചാൽ ശരീരം തന്നെ അതിനെ ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കും.
0: ഓക്കെ,
1: സപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ അത് അതേ ഫോമിൽ കൊടുക്കുകയാണ്. അപ്പൊ അത് അത് അങ്ങനെ തന്നെ ബോഡി അസിമിലേറ്റ് ചെയ്യും.
0: വ്യത്യാസം.
2: എന്റെ പേര് ഗീത, ഞാൻ എറണാകുളത്ത് നിന്നാണ്. എനിക്കുള്ള സംശയം എന്ന് വെച്ചാല് വിറ്റാമിൻ ഡി നമുക്ക് ഈ സൂര്യപ്രകാശത്തിൽ നിന്നും പിന്നെ സപ്ലിമെന്ററി ആയിട്ട് കഴിക്കുന്ന ടാബ്ലറ്റ്സിൽ നിന്നും അല്ലാതെ ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുമോ?
0: ഗീതയാണ് എറണാകുളത്ത് നിന്ന് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ള സംശയം ആയിരിക്കും, ഒരുപാട് പേര് മനസ്സിൽ കൊണ്ടുനടക്കുന്നതായിരിക്കും. അതായത് നമ്മൾ സപ്ലിമെന്റ്സും സൂര്യപ്രകാശം അല്ലാതെ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് എങ്ങനെ വൈറ്റമിൻ ഡി കിട്ടും എന്നുള്ളത്.
1: മെയിൻ വിറ്റമിൻ ഡി സോഴ്സസ് ഫാറ്റ് സോലബിൾ വിറ്റമിൻ ആയതുകൊണ്ട് തന്നെ ആനിമൽ സോഴ്സസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ശരീരത്തിൽ ചേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ ആനിമൽസിലും സ്കിന്നിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഈ കൺവേർഷൻ നടക്കുന്നുണ്ട്. ഫിഷസിൽ അവരുടെ ഓയിലിനകത്ത് ഇതിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെയാണ് ഏറ്റവും മേജർ സോഴ്സസ്. എഗ്, മിൽക്ക്, ഫിഷസ്, ഓയിലി ഫിഷസ്.

0: ചാളയും മത്തിയും ഒക്കെ അതിലേക്ക്
1: ഒമേഗ 3 ഉള്ള അങ്ങനെ ഉണ്ടോ?
0: ഒമേഗ 3 അതിന്റെ ഫാറ്റിന്റെ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ അതിനകത്ത് ഇതിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കും.
1: എല്ലാ മത്സ്യങ്ങളിലും ഉണ്ട്,
0: എല്ലാ മത്സ്യത്തിലും ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന ചെറുമീനുകൾ ഓയിലി ആയിട്ടുള്ള ഫിഷസിലാണ്. ഓയിലി ഫിഷസ് നമ്മുടെ അയിലയും മത്തിയും ഒക്കെ ഏറ്റവും നല്ല സോസസ് തന്നെയാണ്. പിന്നെ കോഡ് ലിവർ കിട്ടുന്ന ഷാർക്കിന്റെ കോഡ് ലിവർ അതില്, അങ്ങനെ കോഡ് ലിവറിനകത്തും ഇതിന്റെ പ്രസൻസ് ഉണ്ട്. എഗ്ഗ്, മിൽക്ക്, ലിവേഴ്സ്, ഓർഗൻ മീറ്റ്സിൽ ഏറ്റവും കൂടുതൽ ലിവറിൽ, നമ്മുടെ ശരീരത്തിലും ലിവറിലാണ് ഫൈനൽ ആക്റ്റീവ് ഫോം കൺവേർഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ ആനിമൽസിലും അതുണ്ട്. അപ്പൊ ഇതൊക്കെ മേജർ സോഴ്സസ് ആണ്. ഇനി പ്ലാന്റ് സോഴ്സ്, അതിനകത്ത് കാണുന്നത് കോൾ കാൽസിഫറോൾ എന്ന് പറയുന്ന ഒരു ഫോമാണ്, D3 എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് പ്ലാന്റ് സോഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു കൺവേർഷൻ നടക്കുന്നതായോണ്ട് ഏറ്റവും കൂടുതൽ പ്രസന്റ് ആയിട്ടുള്ളത് മഷ്റൂംസിലാണ്. പക്ഷെ അതിനകത്ത് കാണുന്നതും എർഗോ കോൾ കാൽസിഫറോൾ എന്ന് പറഞ്ഞൊരു ഫോം, അത് D2, അത് കൺവേർട്ട് ചെയ്തെടുക്കേണ്ടതാണ് ബോഡിയിൽ. പക്ഷെ എന്നാലും അതൊരു സോഴ്സാണ്. ഇനി വെയില് കുറച്ച് അധികം മഷ്റൂംസ് നമ്മൾ മേടിച്ചിട്ട് ഒന്ന് വെയിലത്ത് വെച്ചാലും കുറച്ച് ബെനിഫിറ്റ്സ് കാണിക്കാറുണ്ട്. ചില റിസർച്ചസ് അങ്ങനെയും കാണിക്കുന്നുണ്ട്.
1: അതെ.
0: പിന്നെ ആയിക്കൂടി ഒരു ഇത് വരുന്നത് വെച്ചാൽ എഗ്ഗും മിൽക്കും ഒക്കെ ഈ ആനിമൽസ് ഏത് തരം എൻവയൺമെന്റിലാണ് ജീവിച്ചത് അതും ഇതിന്റെ വിറ്റമിൻ ഡി കണ്ടന്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ബ്രോയിലറായിട്ട് വളർത്തുന്ന കൂട്ടിനകത്താണെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ക്ലോസ്ഡ് എൻവയൺമെന്റിലാണെങ്കിൽ അതിനെ
1: ബിസിനസ് പർപ്പസിന് വേണ്ടി
0: മാത്രമാകുമ്പോൾ പലപ്പോഴും അതിനെ ബാധിക്കാറുണ്ട്. എന്നാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന പോലെ തന്നെ അവരുടെ ശരീരത്തിലും ഉണ്ടാവുന്നത് കൊണ്ട് ഇതിന്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പൊ മെയിൻ സോഴ്സസ് എന്ന് പറയുന്നത് ഈ ഓർഗൻ മീറ്റ്സ്, ആനിമൽസ്, പിന്നെ ഫിഷിന്റെ ഓയിൽസ്, എക്സ്പെഷ്യലി ഓയിൽ പാർട്ട് കൺസ്യൂം ചെയ്യുമ്പോഴായിരിക്കും ഉണ്ടാവുക. പിന്നെ മഷ്റൂംസ്, ഇതാണ് ഏറ്റവും നല്ല സോഴ്സസ് എന്ന് പറയാം.
1: അപ്പം വെജ് പ്രിഫർ ചെയ്യുന്നവർക്ക് അധികം ഓപ്ഷൻസ്,
0: മിൽക്ക് കഴിക്കുന്നവരാണെങ്കിൽ മിൽക്ക് ഉണ്ട്, മഷ്റൂംസ് ഉണ്ടെങ്കിൽ മഷ്റൂംസ് ഉണ്ട്, ആക്റ്റീവ് ഫോം വരുന്നത് ആനിമൽ സോഴ്സസിലാണ് മാത്രം. അങ്ങനെയുള്ളവർക്ക് വെയില് കൊള്ളുക, ഞാൻ പറഞ്ഞല്ലോ ഒരു 80-90% വെയിലിൽ തന്നെയാണ് കിട്ടണത്. ബാക്കി മാത്രമാണ് ഇപ്പൊ നമ്മള് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് ഇപ്പൊ ധാരാളം അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് മാർക്കറ്റിലുള്ള ഓയിൽസ്, അതുപോലെ തന്നെ റൈസിന്റെ പ്രോഡക്ട്സ്, ജ്യൂസസ്, ഇപ്പൊ ടീ, കോഫി, എല്ലാത്തിലും തന്നെ ഫോർട്ടിഫിക്കേഷൻ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ വിറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ഉള്ള ഫുഡ്സും അവൈലബിൾ ആണ്. അതിലേറ്റവും നല്ലത് നിങ്ങൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള, ഇപ്പൊ വെജിറ്റേറിയൻസിന് ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഓയിൽസ് അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്ക്, വിറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്ക് കൺസ്യൂം ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ജ്യൂസസിനകത്ത് വിറ്റമിൻ ഡി ഫോർട്ടിഫൈ ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഫാറ്റ് സോലുബിൾ വിറ്റമിൻ ആയതുകൊണ്ട് അതിനെ സോലുബിലൈസ് ചെയ്യാനുള്ള ഫാറ്റും കൂടി നമ്മൾ കൂടെ കൊടുക്കുകയാണെങ്കിലാണ് പെട്ടെന്ന് തന്നെ ബോഡിയിലേക്ക് അത് കയറുക. പിന്നെ ജനറൽ മാർക്കറ്റിൽ ഫോർട്ടിഫൈ ചെയ്ത് കിട്ടുന്നതിൽ വളരെ കുറവളവില് വിറ്റമിൻ ഡി ഉണ്ടാവുള്ളൂ, കാരണം അവർക്ക് ടോക്സിസിറ്റി നോക്കേണ്ടതുകൊണ്ട്. അങ്ങനൊരു കേസ് വരുവാണെങ്കിൽ ഇങ്ങനത്തെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫാറ്റ് കണ്ടന്റ് ഉള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: ഇപ്പം മാം പറഞ്ഞല്ലോ സൂര്യപ്രകാശം തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു അതിൻ്റെ ടൈമും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. പക്ഷെ ഇപ്പം നമ്മളിപ്പം റേഡിയോയിലാണെങ്കിൽ തന്നെ നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളും ഇതേപോലെ കാര്യങ്ങൾ അനൗൺസ്മെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ട് ജനങ്ങൾക്കായിട്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും ഇപ്പം മഴയ്ക്കായിരുന്നു പണ്ട് റെഡ് അലേർട്ട്, യെല്ലോ അലേർട്ട്, ആദ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അലേർട്ടുകൾ വന്നു തുടങ്ങി, ആളുകൾ മനസ്സിലാക്കി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ സമയത്തൊക്കെ സൂര്യപ്രകാശത്തിൻ്റെ ഒരു തീവ്രതയ്ക്കനുസരിച്ച് നമ്മൾ ഇതേപോലെ അലേർട്ടുകൾ പറയാൻ തുടങ്ങി. അപ്പം ഈവൻ ഞാൻ തന്നെ ഇതിൽ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള വെയിൽ കൊള്ളാൻ പാടില്ല, എല്ലാവരും അകത്ത് തന്നെ ഇരിക്കണം. നിങ്ങൾ ആ സമയത്ത് പുറത്ത് പണിയെടുക്കുന്നവരൊക്കെ 3 ശേഷം വൈകുന്നേരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിതിൻ്റെയൊക്കെ ഒരു പ്രാക്ടിക്കൽ ഇത് നമുക്കും വരാതെയും ആവുന്നുണ്ടല്ലോ അല്ലെ.
0: ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിറ്റമിൻ ഡി നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇത് റിസർവ്സ്, ഫാറ്റ് സോലബിളും കൂടി ആയതുകൊണ്ട് ഇത് ബോഡിയിൽ റിസർവ്സ് കീപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും വെയിൽ കൊണ്ടില്ലെങ്കിലും ആഴ്ചയിൽ ഒരു 3 വെയിൽ കൊണ്ടാൽ ഡെഫിഷ്യൻസിയിലേക്ക് ഒരു കാരണവശാലും കടക്കില്ല. ഇപ്പൊ നമുക്ക് 6 മഴ കിട്ടുന്നൊരു സംസ്ഥാനമാണ് നമ്മളുടെ, ബാക്കി 6 കൊള്ളുന്ന വെയിൽ മതിയാവും സസ്റ്റെയിൻ ചെയ്യാൻ. ഈ പറഞ്ഞ സിംറ്റംസിലേക്ക് കടക്കുന്ന ഇൻസഫിഷ്യൻസിയിലേക്ക് വരാതിരിക്കാൻ ആ നമുക്ക് പറ്റുന്ന സമയങ്ങളിൽ 11 to 3 തന്നെ കൊള്ളാൻ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യുക. ടൈം അപ്പൊ കുറച്ചും കൂടി അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു മാത്രം. ബോഡി മാക്സിമം ട്രൈ ചെയ്യും അതിനെ അബ്സോർബ് ചെയ്യാൻ. ഇപ്പൊ ഡെഫിഷ്യൻസി വരാതിരിക്കാനായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി അങ്ങനെ ഒരു മിറക്കിളാണ്. നമ്മൾ പല കാര്യങ്ങളും

0: നമ്മൾ ചിന്തിക്കുന്ന രീതിയിലല്ല ശരീരം റിയാക്ട് ചെയ്യുന്നത്. ഇപ്പം പ്രീ ടേം ആയിട്ടുള്ള കുഞ്ഞ് ജനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അമ്മയുടെ പാലിനിലെ വേരിയേഷൻ വരികയാണ്. കാരണം കുഞ്ഞ് നേരത്തെ പോയി എന്നുള്ള ശരീരത്തിന് അറിയാം. എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരം ഇറ്റ്സ് നോട്ട് എ മെഷീൻ,
1: പ്രകൃതി പോലെ തന്നെ.
0: അതെ, നേച്ചറാണ് അത്. അതുകൊണ്ടാണല്ലോ നമ്മൾ നേച്ചറിനെ അമ്മ എന്ന് വിളിക്കുന്നത്. ശരീരത്തിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നുണ്ട് എന്ന് കണ്ടാൽ സൈക്കിൾസും ചെറുതായിട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരും. അപ്പൊ നമ്മള് പറ്റുന്ന പോലെ വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻസഫിഷ്യൻസി ഡെഫിഷ്യൻസിയിലേക്ക് പോകുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ വളരെ ഹാർഷായിട്ടുള്ള ക്ലൈമറ്റ്സിൽ പുറത്ത് നിൽക്കണ്ട, ഒരിക്കലും നിൽക്കരുത്. അപ്പൊ നമുക്ക് സൺബേൺസ് ഉണ്ടാവും, ചിലവർക്ക് അത് വളരെ സിവിയർ ആയിട്ട് ക്യാൻസേഴ്സും ഉണ്ടാവാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും അതിന്റെ എക്സ്ട്രീം ചിന്തിക്കേണ്ടതെന്നില്ല. നമുക്ക് പറ്റുന്ന സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് കൊള്ളാതിരിക്കുക. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കറിയാമല്ലോ, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ തന്നെ ചുട്ടു പൊള്ളുന്ന വെയിൽ,
1: അങ്ങനെ
0: ഇറങ്ങരുത്. നമ്മുടെ സ്കിന്നിന് തരാവുന്ന പ്രൊട്ടക്ഷനിലും അപ്പുറമാണ്. അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെ സ്കിൻ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, അതിനാണല്ലോ നമ്മൾ പ്രൈമറി ഡിഫൻസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇപ്പൊ ധാരാളം സർവീസസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് റേഡിയോയിലൂടെയും ന്യൂസിലൂടെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും യു വി റേഡിയേഷൻ എത്രമാത്രം ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ജുഡീഷ്യസ് ആയിട്ട് ചിന്തിക്കാവുന്നതേ ഉള്ളൂ.
1: അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാം.
0: അതെ അതെ. ഇപ്പൊ നല്ല മഴയുള്ള സമയമാണെങ്കിൽ ക്ലൗഡ്സ് എല്ലാം ഈ പറയുന്ന യു വി റേഡിയേഷൻസിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തുപോയി നിന്നിട്ടും പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും കിട്ടാനില്ല. അപ്പൊ ഭയങ്കര വിന്റേഴ്സ് ഉള്ള സ്ഥലങ്ങളിലും ഫോഗ് ഉള്ള സ്ഥലങ്ങളിലും എക്സസീവ് പൊല്യൂഷൻ ഉള്ള കേസസിൽ, ഇതിലെല്ലാത്തിലും നമ്മൾ ആ പുറത്തുപോയി നിന്നിട്ടും പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഈ ആംഗിളിലേക്ക് നമുക്ക് സ്കിന്നിലേക്ക് അത് എത്തുന്നില്ല. അപ്പൊ പറ്റുന്നത് പോലെ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയില് ചൂട്, നമുക്ക് പൊള്ളുന്ന ചൂട് ഫീൽ ചെയ്യാത്ത സമയത്ത്. അപ്പൊ മിക്കവാറും ഇത് ഞാൻ പറയുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, 12 മണി നേരത്തെ ആര് പുറത്തുപോയി നിൽക്കും? അപ്പം 12 മണിക്ക് തന്നെ വെയിൽ കൊള്ളണമെന്നില്ല, 11 തൊട്ട് 3 മണി വരെ സമയമുണ്ട്. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പുറത്ത് ബൗണ്ട് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പൊ നമ്മൾ ചെടി നനയ്ക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നത് പുറത്ത് ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് അറിയാതെ തന്നെ
1: കണ്ടിക്കൊള്ളൂ.
0: പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിലവർക്ക് ഇപ്പൊ കുറച്ച് ലൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഒരു 15 മിനിറ്റ് വരെയൊക്കെ കൊണ്ടാൽ മതിയായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് വേണമെങ്കിൽ കയറി വരാം. കുറച്ചും കൂടി ഡാർക്ക് സ്കിന്നിന് പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ മെലാനിന്റെ കണ്ടന്റ് കൊണ്ടാണ് ഈ കളർ വ്യത്യാസം വരുന്നത്. അപ്പൊ ഈ മെലാനിന്റെ ലെയറ് ഒരു ബ്ലോക്കിംഗ് ഫാക്ടർ ആണ്. നമ്മൾ പുറത്തുനിന്ന് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒബീസിറ്റിയുടെ കേസിൽ ഫാറ്റിന്റെ ഒരു ലെയർ വരുമ്പോൾ ഈ എന്താ പറയാ, യു വി റേസിനുള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ പോകുന്നതിന് ഒരു ലിമിറ്റേഷൻ വരും. അതുപോലെ തന്നെയാണ് മെലാനിനും. അപ്പൊ അങ്ങനെ കുറച്ച് വണ്ണമുള്ളവർ, അല്ലെങ്കിൽ ഫാറ്റിന്റെ ഡെപ്പോസിഷൻ ഉള്ളവര്, അതുപോലെ തന്നെ മെലാനിൻ കണ്ടന്റ് ഓൾറെഡി സ്കിന്നിൽ കുറച്ച് അധികം ഉള്ളവര് കുറച്ചും കൂടി നേരം വെയിൽ കൊള്ളേണ്ടി വരും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 11 to 3 എന്ന് പറയാൻ കാരണം, ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ആംഗിള് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൺവേർഷൻ നടക്കുള്ളൂ. അപ്പൊ അതിന് ടൈമിനും നമുക്കൊരു ഒരു വ്യത്യാസം വരുത്താം. 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്, 30 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെയിലത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി നിൽക്കല്ല,
1: എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട്
0: നിൽക്കുകയാണെങ്കിൽ അതിന് വലിയൊരു വ്യത്യാസം വരുത്തും. പിന്നെ ഫുള്ളി കവേർഡ് ആണെങ്കിൽ, അതായത് നമ്മൾ ഫുൾ സ്ലീവ് ഇട്ട് ഒരു ഒരു ഒരു പാർട്ട് പോലും എക്സ്പോസ്ഡ് അല്ലെങ്കിൽ, അങ്ങനത്തെ കേസസും ധാരാളം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പബ്ലിക്കില് വേണമെന്നില്ലല്ലോ. നമുക്ക് വീടിനകത്ത് നല്ലൊരു ഒരു ഓപ്പൺ ഏരിയ അല്ലെങ്കിൽ ടെറസിലോ എങ്ങാനും വെയിൽ കൊള്ളാവുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് വർത്താനം പറഞ്ഞിരുന്നാലും മതി. വീട്ടിലുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി ഒന്ന് വർത്താനം പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തെങ്കിലും വെയിൽ കൊള്ളുന്നത് പോലെ, അവരുടെ സ്കിൻ കുറച്ചെങ്കിലും പോർഷൻ എക്സ്പോസ്ഡ് ആയി കൊള്ളുന്നത് പോലെ ഒന്ന് ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് വരുത്തിയാൽ ഇതിനെല്ലാം നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. അപ്പൊ ടൈം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. പുറത്തുനിന്ന് ഇപ്പൊ ഗവൺമെന്റിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രീംസ് ഹീറ്റ് വേവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ദിവസങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക, അവോയ്ഡ്
1: ചെയ്യുക.
0: ജുഡീഷ്യസ് ആയിട്ട് അത് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ,
1: നമ്മുടെ ഒരു ഇതനുസരിച്ച് ചെയ്യാന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ള മാം, നമ്മളിപ്പോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നവരാണ് എല്ലാവരും ഇപ്പം ഇങ്ങനെ കാലാവസ്ഥയുടെ ഇതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്, അത് ഈ വൈറ്റമിൻ ഡി ആയിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, ആഗിരണം ചെയ്യുന്നതിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ഇപ്പൊ ചോദിച്ച ഇതേ സംശയം തന്നെ നമുക്ക് സോളി, എറണാകുളത്ത് നിന്ന് സോളി ഇതേ ചോദ്യം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൂടി ഒന്ന് കേട്ടിട്ട് മാമിന്റെ ആൻസറിലേക്ക് പോവാം.
2: എന്റെ പേര് സോളി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എനിക്കൊരു സംശയമുണ്ട്, സൺസ്ക്രീനിന്റെ

0: ഉപയോഗം, വസ്ത്രധാരണം, ഭൂമിശാസ്ത്രം തുടങ്ങി ജീവിതശൈലി ഘടകങ്ങൾ വിറ്റാമിൻ ഡിയുടെ അളവുകളെ എങ്ങനെ സ്വാധീനിക്കും?
1: ചില ഫാക്ടേഴ്സ് വിറ്റാമിൻ ഡിയുടെ കൺവേർഷനെ ബാധിക്കുന്ന ഫാക്ടേഴ്സിൽ മെയിൻലി വരുന്ന ഫാക്ടേഴ്സാണ് ഇതെല്ലാം. ഒന്ന്, ഒബീസിറ്റി ഞാൻ പറഞ്ഞു, ഏജ് ഒരു ഫാക്ടറാണ്. മെലാനിൻ കണ്ടന്റ് ഓഫ് ദ സ്കിൻ ഒരു ഫാക്ടറാണ്. കൂടുതലുണ്ടെങ്കിൽ കുറച്ചും കൂടി നേരം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലോതിങ്, ലാറ്റിറ്റ്യൂഡ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇക്വേറ്ററിന് അടുത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അതിൽ നിന്ന് മാറി വരുന്നതനുസരിച്ച് കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹില്ലിന്റെ മുകളിലാണെങ്കിലൊക്കെ, മലയുടെ മുകളിലാക്കിയാണെങ്കിൽ അതിന് വ്യത്യാസം വരും. പിന്നെ വരുന്നതാണ് ഈ സൺസ്ക്രീൻ യൂസേജ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ക്യാൻസേഴ്സും ഒക്കെ അധികം കൂടുതൽ പ്രിവലന്റ് ആവുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളതെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് സൺസ്ക്രീൻ യൂസേജ്. പല സ്റ്റഡീസും കാണിക്കുന്ന ഒരു 90% ആൾക്കാർ സൺസ്ക്രീൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു 40% ആൾക്കാരെ അത് പ്രോപ്പർലി യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് രാവിലെ ലോഷൻ പരത്തുന്ന പോലെ പരത്തിയിറങ്ങും, പിന്നെ അത് റീഅപ്ലൈ ചെയ്യുക എന്നുള്ളൊരു
2: കാര്യം ചെയ്യാറില്ല.
1: അപ്പൊ അങ്ങനെ വരുന്നവർക്ക് ഇതൊരു ഇഷ്യമുള്ള കാര്യമല്ല. എന്തെങ്കിലും ഒരു 10-15 minutes വെയിൽ കൊണ്ടാൽ ആ വെയിൽ നമുക്ക് മതിയാവും. ഇനി അത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ SPF 30 മുകളിലുള്ളവരൊക്കെ ആണെങ്കിൽ ലോഷൻ യൂസ് ചെയ്യുമ്പം അതിന്റെ അർത്ഥം 95% UV rays അത് ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പോഴും ഒരു 5% വിൻഡോ ഉണ്ട്. അപ്പൊ റീഅപ്ലൈയും കൂടി ചെയ്യുന്നില്ലെങ്കിൽ അത് വലിയ ഇഫക്റ്റിലേക്ക് കൊണ്ടുവരാറില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ചില സ്റ്റഡീസിൽ നമ്മൾ കണ്ടത് ഈ റീആപ്ലിക്കേഷൻ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റ് കുറവാണ്. പക്ഷെ ശരിക്കും സൺസ്ക്രീൻ അതേപോലെ തന്നെ 4 മണിക്കൂർ കൂടുമ്പോൾ റീഅപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തിക് ഡോസേജസിൽ നല്ല ലെയർ ചെയ്തിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ
2: മാത്രം ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ.
1: അതെ, പുറത്തിറങ്ങുമ്പോൾ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. മെയിൻലി അവർ പറയുന്നതന്നെയാണ് UV blocking ആണ്, അൾട്രാവയലറ്റ് ബ്ലോക്കിംഗ് ആണ് ഈ പറയുന്ന സൺസ്ക്രീൻസ്. പക്ഷെ ആവശ്യമില്ലെങ്കിൽ, അതായത് വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഹീറ്റ് വേവ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ അത്ര സെൻസിറ്റീവ് അല്ല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുടയോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എവിടെയെങ്കിലും ഒരിത്തിരി എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ വിറ്റമിൻ ഡി കൺവേർഷൻ അത് ഹെൽപ്പ് ചെയ്യും. അതെപ്പോഴും ഒരു ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞപ്പം അതിന്റെ കൂടെ പറയുന്നൊരു ഇത് കാര്യമാണ്, നമ്മളിപ്പോ ഗ്ലാസിനകത്ത് കാറിനകത്തിരുന്ന് വെയിൽ കൊള്ളുമല്ലോ, അത് നമുക്ക് ഗുണം ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഗ്ലാസ്സിൽ അടിച്ച് ഉള്ളിലേക്ക് കയറുമ്പോൾ ഹീറ്റ് ഉള്ളിലേക്ക് കയറുമെങ്കിലും ഈ വേവ് ലെങ്തിലല്ല നമ്മുടെ സ്കിന്നിനെ ടച്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കാറിന്റെ വിൻഡോയിലൂടെ വരുന്ന വെയിൽ കൊണ്ടു, ഞാൻ ഇന്ന് ആവശ്യത്തിന് വെയിൽ കൊണ്ടു എന്ന് പറഞ്ഞാൽ
2: കാര്യമില്ല,
1: ഗുണം ചെയ്യില്ല.
2: ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
3: എന്റെ പേര് സിന്ധു, ഞാൻ വയറ്റിലിൽ നിന്നാണ് വരുന്നത്. ഈ വിറ്റാമിൻ ഡിയെ കുറിച്ചുള്ള എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, കാൽസ്യം ആഗിരണം ചെയ്യുന്നതിലും അസ്ഥികളുടെ ആരോഗ്യത്തിലും വിറ്റാമിൻ ഡി എന്ത് പങ്കാണ് വഹിക്കുന്നത്?
2: വയറ്റിലിൽ നിന്ന് സിന്ധുവാണ് ചോദിച്ചിരിക്കുന്നത്.
1: കാൽഷ്യമിന്റെ അബ്സോർപ്ഷന് വിറ്റമിൻ ഡി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ ശരീരത്തിൽ നമ്മൾ കാൽഷ്യം കഴിക്കുന്നുണ്ടെങ്കിലും അത് അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. വിറ്റമിൻ ഡി ഇല്ലെങ്കിൽ 15% മാത്രമേ കാൽഷ്യം അബ്സോർപ്ഷൻ ബോഡിയിൽ നടക്കുന്നുള്ളൂ. അതല്ല, വിറ്റമിൻ ഡിയും കൂടെ കാൽഷ്യത്തിന്റെ കൂടെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ 30-40% വരെ കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കും. നമുക്ക് നേരത്തെ പറഞ്ഞ റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യയിലും ഒക്കെ ഈ കാൽഷ്യത്തിന്റെയും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. പക്ഷെ ഇതെല്ലാം അണ്ടർലൈങ് ആയിട്ട് കിടക്കുന്ന ഈ വിറ്റമിൻ ഡിയാണ്. വിറ്റമിൻ ഡിന്റെ കുറവ് വരുന്നത് കൊണ്ട് ഈ പറയുന്ന കാൽഷ്യം അബ്സോർപ്ഷനും കുറയുന്നു, മസിലിന്റെയും ബോണിന്റെ ഒക്കെ സ്ട്രെങ്തിനെ അത് വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പൊ ബേസിക്കലി റെഗുലേഷൻ ആണ് വിറ്റമിൻ ഡി ചെയ്യുന്നത്. വിറ്റമിൻ ഡി കാൽഷ്യം ധാരാളം കഴിച്ചു, പക്ഷെ വിറ്റമിൻ ഡി കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന റെഗുലേഷൻ നടക്കില്ല, അത് ശരീരത്തിൽ അബ്സോർപ്ഷൻ നടക്കില്ല. ഇപ്പൊ കാൽഷ്യം നമ്മുടെ മസിൽസിന്റെ മൂവ്മെന്റിനും ബോൺസിന്റെ ഫോർമേഷനൊക്കെ ആവശ്യമുള്ളൊരു മിനറലാണ്. അപ്പം ഈ മിനറലിന്റെ കൂടെ ഈ വിറ്റമിൻ ഡിയും കൂടി ചെന്നില്ലെങ്കിൽ അതിനെ ബാധിക്കും, റെഗുലേഷനെ തന്നെ ബാധിക്കും, അബ്സോർപ്ഷനെ ബാധിക്കും. ഈ പറയുന്ന സിസ്റ്റത്തിലൊക്കെ അതിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവുകയും ചെയ്യും, അസുഖങ്ങളിലേക്ക് അത് കടക്കുകയും ചെയ്യും.
2: അപ്പൊ മാം, നമ്മള് സിംപ്റ്റംസിന്റെ കൂട്ടത്തിൽ നമ്മൾ മാനസികാരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പേര് ഏറ്റവും കൂടുതലായിട്ട് വിഷമിക്കുന്നതും പല മരണങ്ങളിലേക്ക് നയിക്കുന്നതും ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെ മെന്റൽ ഹെൽത്ത് ആണ് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നത്. നമ്മളാണെങ്കിൽ പോലും ഒരുപാട് പ്രോഗ്രാംസ് അവയർനെസ്സിന് വേണ്ടി റേഡിയോയിൽ നമ്മളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യം പറയുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടാണോ എന്നുള്ളത് അറിയാനുള്ള ഒരു ഒരു ബോധവൽക്കരണം കൂടെ ഇപ്പം നമ്മുടെ ഒരു ടോക്കിലൂടെ കിട്ടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ മറവി എന്നൊരു സംഭവം ഇതിൽ വരുമോ? നമ്മൾ മറവി രോഗം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇതിലായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
1: മറവി രോഗം, ഡിപ്രഷൻ ഇതൊക്കെ കുറച്ച്

0: രണ്ട് തരത്തിലിത്, സൈക്കോളജിക്കലായിട്ടും സൈക്യാട്രിക് ആയിട്ടും അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ആയിട്ടും ഉണ്ടാവാവുന്നതാണ്. അപ്പൊ അതിന്റെ ഡയഗ്നോസിസ് എപ്പോഴും ഒരു ഡോക്ടർ പറയുന്നതായിരിക്കും. അതെ അതെ, എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല.
1: വൈറ്റമിൻ ഡി നമ്മൾ ശ്രദ്ധിക്കേണ്ട തന്നെ ആയിരിക്കുമല്ലോ.
0: അതെ, മിക്കവാറും പല സ്റ്റഡീസിലും കാണിക്കുന്ന അനുസരിച്ച് ഈ പറയുന്ന പോലെ മൂഡ് സ്വിങ്സ്, ഡിപ്രഷന്, ഇതിന്റെയൊക്കെ ഒരു ഒരു ഫാക്ടർ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. എനിക്കത് റിസർച്ചിലൂടെ കണ്ടിട്ടുള്ള ഒരു ഒരു ഫൈൻഡിംഗ് ആയിട്ട് എനിക്ക് അറിയുള്ളൂ, കേസ് സ്റ്റഡീസ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷെ പലപ്പോഴും കാണാറുണ്ട്, ഒരു ഒരു മെയിൻ സിംറ്റമായിട്ട് പലപ്പോഴും സിഗ്നൽ ചെയ്യുന്ന, നമ്മൾ റിക്കറ്റ്സ് ഓസ്റ്റിമുലേഷൻ ഞാൻ പറഞ്ഞല്ലോ, കുറേ കാലം ഡെഫിഷ്യൻ്റ് ആയി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് ശരീരത്തിൽ, ഫിസിയോളജിക്കലി വ്യത്യാസം വരുമ്പോഴാണ് റിക്കറ്റ്സ് ഓസ്റ്റിമുലേഷൻ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാകുന്നത്. പക്ഷെ എല്ലാ സിസ്റ്റത്തിലും ഈ വിറ്റമിൻ ഡിയുടെ ഒരു റോൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇഫക്ട്സ് പലപ്പോഴും ഇതുപോലത്തെ സബ് ക്ലിനിക്കലായിട്ടുള്ള ചെറിയ ചെറിയ സിംറ്റംസ് ആയിട്ട് നേരത്തെ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സിംറ്റം തന്നെയാണ് ഈ പറയുന്ന മൂഡ് സ്വിങ്സ്, ഡിപ്രഷൻ, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ, മെയിൻലി ജോയിന്റ് പെയിൻസ്, മസിൽ പെയിൻസ്,
1: അതിന്റെ കൂടെയാണ് ഇതും വരിക.
0: അതിന്റെ കൂടെയാണ് ഇതും വരിക. അപ്പൊ നമുക്ക് എന്തുകൊണ്ട്
1: എന്നറിയണം, ഡൗട്ടാവും സ്വാഭാവികമായിട്ടും
0: ഉണ്ടാവും. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് അറിയാൻ വേറെ നിവൃത്തിയില്ല. ഒരു ഡോക്ടർ ചെന്ന് കാണുക. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കോൺസിക്വൻസും കൂടിയാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിയിലേക്കും ധാരാളം ലീഡ്. ഞാൻ പറഞ്ഞ ഒരു പ്രോ ഹോർമോൺ ആണ് കൊളസ്ട്രോളിനൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രൊഡക്ഷനും അതിന്റെ അളവും ഒക്കെ ഈ പറയുന്ന ഇൻഫെർട്ടിലിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടറാണ്. അതിന് വിറ്റമിൻ ഡിയും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. മിക്കവാറും ഇങ്ങനത്തെ കേസസിലെല്ലാം ഡോക്ടേഴ്സ് ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പറയുന്ന ബ്ലഡ് ടെസ്റ്റുകളിൽ ഒന്നായിരിക്കും വിറ്റമിൻ ഡി. ഇപ്പൊ ഡിപ്രഷൻ ആവട്ടെ, മൂഡ് സ്വിങ്സ് ആവട്ടെ, PCOS ആവട്ടെ, മെറ്റബോളിക് സിൻഡ്രോം, ഒബേസിറ്റി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച്, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, ഈ കേസസിലെല്ലാം തന്നെ ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറയുന്ന ടെസ്റ്റുകളിൽ മിക്കവാറും ഇപ്പം ഇടം കണ്ടുപിടിച്ചിട്ടുണ്ട് വിറ്റമിൻ ഡി. അതിൽ രണ്ട് ടെസ്റ്റുകളാണ് ഉള്ളത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് സിറം 25 വിറ്റമിൻ ഡിന്റെ ടെസ്റ്റ് ആണ്. അത് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിലും എക്സ്പെൻസീവ് ആണ്. 125 ആണ് ആക്റ്റീവ് ഫോം. പക്ഷെ വേറെ റീനൽ പ്രോബ്ലംസോ ലിവറിന്റെ പ്രോബ്ലംസോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ 125 ഓട്ടോമാറ്റിക്കലി ബോഡിയിലേക്ക് കൺവേർഷൻ നടന്നോളും. 25 നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം ആവശ്യത്തിനുള്ള അളവുണ്ടോ എന്ന്. 25 സിറം വിറ്റമിൻ ഡി, അതിന്റെയാണ് നമ്മൾ നേരത്തെ അളവൊക്കെ പറഞ്ഞത്.
1: ബ്ലഡ് ടെസ്റ്റ് ആണ്.
0: അതെ അതെ, അത് ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന എത്ര കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അതിന്റെ കുറവ് കാരണം ഈ പറയുന്ന കണ്ടീഷൻസ് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും ഡോക്ടറിന് പറയാം. ഇപ്പൊ വേറെ ഏത് അസുഖത്തിനേക്കാളും ഒരു സപ്ലിമെന്റേഷൻ കഴിച്ചാലോ, നന്നായിട്ടൊന്ന് വെയിൽ കൊണ്ടാലോ മാറാവുന്ന, മാറ്റിയെടുക്കാവുന്ന ഒരു ഹെൽത്ത് ഇംപ്ലിക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞല്ലോ എന്റെ റിസർച്ച് സ്ത്രീകളിലാണ് കൂടുതലും. അപ്പൊ അവരിലാണ് ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം തന്നെ കൂടുതൽ എഫക്ട് ചെയ്ത് കാണുന്നത്. പുരുഷന്മാരിൽ ഇതില്ലാന്നല്ല, പക്ഷെ അവര് കുറച്ചും കൂടിയും ചിലപ്പോ പുറത്തു പോകുന്നുണ്ടാവായിരിക്കാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമുക്ക് പറയാൻ, പുരുഷന്മാരിലുണ്ട്, പോപ്പുലേഷൻ മൊത്തത്തിൽ നോക്കിയാലും പെർസെന്റേജ് കൂടുതലാണ്. പക്ഷെ വിമനിൽ ഉണ്ടാവാൻ എന്റെ സ്റ്റഡിയിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ ഇതാണ്. ടൈം സ്പെൻഡ് ഔട്ട്സൈഡ്, ഈ പറയുന്ന ടൈം വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫാറ്റ് നമ്മളൊരു മെയിൻ വില്ലൻ ആയിട്ടാണ് കാണുന്നത്. ഫാറ്റിന് ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ഉണ്ട് ബോഡിയിൽ. ഹോർമോൺസിന്റെ പ്രൊഡക്ഷനും ഒക്കെ ഈസ്ട്രജനും ഒക്കെ ആവശ്യമുള്ളതാണ്. എക്സസ് ആവുമ്പോഴാണ് അത് പ്രശ്നമാവുക. അപ്പം ഞാൻ ഈ സെഷൻ എടുക്കുന്നത് കൊണ്ട് ധാരാളം ഫാറ്റ് കഴിച്ചോളൂ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
1: ആവശ്യത്തിന് വേണം എന്നുള്ളത്,
0: ആവശ്യത്തിന് വേണ്ടതാണ് അത്. അപ്പം എല്ലാം തന്നെ സ്കിം ചെയ്ത് കളയുന്ന ഒരു പ്രാക്ടീസ് പലരും, അത് ഒരു അതൊരു ഒരു കണ്ടീഷൻ ആണ് ആക്ച്വലി. അത് പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫാറ്റിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്. ആവശ്യത്തിനുള്ള അളവിൽ കഴിക്കേണ്ടതാണ്. അല്ലെങ്കിലും ഈ പറയുന്ന പോലെ ഫാറ്റ് സോലിബിൾ വിറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം.
1: ശരിക്കും പറഞ്ഞ എല്ലാം നോക്കിയും കണ്ടും നമ്മളതൊരു അവെയർ ആയിട്ട് വേണ്ടതുപോലെ നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ആക്ച്വലി ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ഒരു ഒരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ മാം എടുത്തത് സ്ത്രീകളുടെ ഒരു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും അങ്ങനത്തെ കാര്യങ്ങളാണ് മാമിന്റെ സ്റ്റഡീസിൽ വന്നത്. അപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മളും നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നേരത്തെ ചോദിക്കാൻ വന്നതായിരുന്നു, പുരുഷന്മാരിൽ ഇങ്ങനെ ചോദിക്കാനിരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടോ അവര് ഇൻടേക്ക് ചെയ്യുന്ന. അങ്ങനെ ഡിഫറൻസ് ഇല്ലല്ലോ, എല്ലാവർക്കും ഒരുപോലെയല്ലേ.
0: ഫാമിലീസിൽ എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ഇപ്പം അങ്ങനെ ഒരു ഡിസ്പാരിറ്റി

0: ഉണ്ടാവാം, ഉണ്ടാവുകയില്ല. പക്ഷെ ജനറലി അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ല. ഇപ്പൊ
1: നമ്മുടെ
0: എല്ലാവരും ഒരേപോലെ കഴിക്കുന്നവരായിരിക്കാം. പക്ഷെ അതല്ലാതെ വേറെ ഫാക്ടേഴ്സും ഉണ്ട് നമ്മുടെ ബോഡിയിൽ. സ്ത്രീകളുടെ ബോഡിയിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോൺസിന്റെ ഇഫക്റ്റ് ഉള്ളത്.
1: പ്രോ
0: ഹോർമോൺ, അതെ, അപ്പൊ ഒരു പ്രോ ഹോർമോൺ കുറയാന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ, തനി പറഞ്ഞ പോലെ, എല്ലാ ജോലികളും ചെയ്ത് എല്ലാവരുടെയും കാര്യം നോക്കി വൈകുന്നേരം ആവുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നത് ചിലപ്പം അമ്മമാരോ സ്ത്രീകളോ ആയിരിക്കാം. അതിനൊരു കാരണം ഇതും ആയിരിക്കാം. അപ്പൊ നമ്മള് പണ്ടുണ്ടായിരുന്ന പോലെ കുറച്ചെങ്കിലും ഒന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ, അന്ന് ശ്രദ്ധയേക്കാളും കൂടുതൽ നമ്മൾ നേച്ചറായിട്ട് കുറച്ചും കൂടി അടുത്ത് ജീവിച്ചിരുന്നത് കൊണ്ട് ഇത് നമ്മൾ അറിയാതെ തന്നെ ബെനിഫിറ്റ്സ് കിട്ടിയിരുന്നു. നമ്മൾ എപ്പോ അതിൽ നിന്നും അകന്നു പോകുന്നു. കുട്ടികളുടെ കേസിലും ധാരാളം സ്റ്റഡീസ്, ഡൽഹിയിലും ചെന്നൈയിലും ഒക്കെ ചെയ്ത സ്റ്റഡീസിൽ, കുട്ടികളിൽ, സ്കൂൾ കുട്ടികളിൽ ചെയ്തതിൽ ധാരാളം ഡെഫിഷ്യൻസി കാണുന്നു. കുട്ടികൾ പറയുമ്പോൾ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ഗ്രൂപ്പാണ്, അവർക്ക് അതിന്റെ പ്രശ്നം വരേണ്ട കാര്യമില്ല. പക്ഷെ അവരുടെ ആക്ടിവിറ്റീസ് മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഇൻഡോർ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ, കളികൾ തന്നെ ഇൻഡോർ ആയി തുടങ്ങി. ഫുട്ബോളും ബാസ്കറ്റ്ബോളും ക്രിക്കറ്റും
1: അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം പോവാന്നുള്ളതാ. പണ്ടൊക്കെ വെച്ചാൽ എല്ലാരും സ്കൂൾ വിട്ട് വന്ന ഒരു ചായം കുടിച്ച ഒരു ഓട്ടാണ് ഗ്രൗണ്ടിലേക്ക്
0: പോവാത്ത്. അതിനോടുള്ള ഒരു ഇമ്മ്യൂണിറ്റി വരുന്നത് അങ്ങനെയാണ്. നമ്മൾ ഒരിക്കലും പുറത്തു പോവാത്ത ഒരാള് പെട്ടെന്ന് ഒരു ദിവസം പുറത്തു പോയാൽ തുമ്മലും ജലദോഷം വരും. അപ്പൊ അത് അത് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. നേരത്തെ പറഞ്ഞല്ലോ, ലൈഫ് സ്റ്റൈലില് വരേണ്ട,
1: അതിലും മാറിയില്ല. സ്ത്രീകളാണെങ്കിൽ എല്ലാവരും ഇപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ ജോലിക്ക് പോവുകയും ചെയ്യുന്നു, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡ്രെയിൻ ഔട്ട് ആവും മൊത്തത്തില്.
0: ഈ ജോലിക്ക് പോകുന്നവര്, ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടു മൂന്ന് ദിവസമെങ്കിലും ആ സമയത്ത് കുറച്ചെങ്കിലും ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് ശരീരത്തിന് ഒരു ഗുണമുള്ള എന്താന്ന് വെച്ചാൽ, ഒരു സ്റ്റാർവേഷൻ വന്നാൽ, ഒരു ഡെഫിഷ്യൻസി വന്നാൽ, ബോഡി തന്നെ അതിനെ മാനേജ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യും. അപ്പൊ നമുക്ക് ഉള്ള പോലെ, പറ്റുന്ന പോലെ ഒരു 10 മിനിറ്റെങ്കിലും ആ വെയിലത്ത് നിന്നാൽ ശരീരം
1: കൂടെ നിൽക്കും.
0: അത് ബോഡി ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അറ്റം വരെ അവർ ട്രൈ ചെയ്യും.
1: അവസാനമാണ്
0: നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോ ജോലിക്ക് പോകുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ രാവിലെ പഞ്ചിങ് ചെയ്ത് വൈകുന്നേരം പഞ്ച് ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിനൊരു ഒരു ഒരു ലിമിറ്റേഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് അത് ചെയ്തേ പറ്റും. പറ്റുന്നത് പോലെ ഒരു സൺഡേ ഉണ്ടെങ്കിലോ ഒരു ഡേ ഓഫ് ഉണ്ടെങ്കിലോ ആ ടൈമെങ്കിലും ഈ ഇതൊന്നും കണ്ടുപിടിക്കാനോ ഇതിനൊരു ഒരു സ്പേസ് അതെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ധാരാളം പേര് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ ഡയബറ്റീസും ഒബീസിറ്റിയും കാർഡിയോവാസ്കുലർ കണ്ടീഷൻസിലും ഒക്കെ നമ്മൾ വളരെ മുമ്പോട്ടായതുകൊണ്ട് തന്നെ പലവരും ഇപ്പൊ അവെയറാണ്. പലവരും ഇപ്പൊ ജിംസിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എങ്കിലും ഇങ്ങനത്തെ ഒരു ഫാക്ടറും കൂടി ഉണ്ട്. അതിനെപ്പറ്റിയും കൂടി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ഡെഫിഷ്യൻസി ലെവലിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മാറ്റം വരുത്താൻ പറ്റും. ഇനി ഒരു നിവൃത്തി ഇല്ലാന്നാണെങ്കിൽ സപ്ലിമെന്റേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഡോക്ടർ കാണും, ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്, എനിക്ക് പറ്റില്ല, വെയിലൊരു കാരണവശാലും പറ്റില്ല, അല്ലെങ്കിൽ അലർജീസ് ഉള്ളവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവർക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, സപ്ലിമെന്റേഷൻ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഇതെല്ലാം അറിയാതെ കണ്ണടച്ചിരുന്നാൽ അവസാനം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തന്നെയാണ് സഫർ ചെയ്യുന്നത്. പല അസുഖങ്ങളിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ചെറിയ കറക്ഷൻസ് വരുത്തിയാല് ഭാവിയില് പ്രശ്നങ്ങൾ നമുക്ക് ധാരാളം അവോയ്ഡ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ മാം, നമ്മൾ ഇത്രയും നേരം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് മറ്റസുഖങ്ങളുണ്ട്, മറ്റ് ഏതെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുവഴി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകുമോ എന്നുള്ളതാണ്.
0: അപ്പൊ അങ്ങനത്തെ ചില കണ്ടീഷൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരീരം തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ആ സൈക്കിളിൽ ഏതെങ്കിലുമൊക്കെ ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കൺവേർഷനെ അത് ബാധിക്കും. അപ്പൊ അതിൽ അങ്ങനെ വരുന്ന കുറച്ച് ഡിസീസസ് ആണ് ഇപ്പൊ സീലിയക് സ്പ്രൂ എന്ന് പറയും, അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, എൻ സ്റ്റേജ് ലിവർ ഡിസീസസ്. അപ്പൊ ബോഡിയിൽ വിറ്റമിൻ ഡി ഉണ്ടാവുന്നുണ്ടെങ്കിലും അത് ആക്റ്റീവ് ഫോമിലേക്ക് കൺവേർട്ട് ആവില്ല. അപ്പം എൻ സ്റ്റേജ് ലിവർ ഡിസീസ്, സൺലൈറ്റ് പറ്റാത്ത കേസസ്, അലർജീസ് ഒക്കെ, സൺ അലർജീസ് ഉള്ള കേസസ്, ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നവർ, അതുപോലെ തന്നെ ക്യാൻസേഴ്സിന്റെ ട്രീറ്റ്മെന്റ് ചില കീമോ മെഡിസിൻസ് ചെയ്യുമ്പോൾ, ഇങ്ങനത്തെ ഫാക്ടേഴ്സും ഒക്കെ ഓൾറെഡി അവർ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് അല്ലെങ്കിൽ പോലും ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അവരിൽ കാണാം. അപ്പം അങ്ങനെയുള്ള കേസസിൽ മിക്കവാറും അങ്ങനത്തെ ഡ്രഗ്സ് കൺസ്യൂം ജിം ചെയ്യുന്നവർക്കും മെഡിക്കേഷൻസ് ഉള്ളവർക്കും ഒക്കെ മിക്കവാറും വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ അതിന്റെ കൂടെ തന്നെ

0: കൊടുക്കുന്നതാണ്. കാരണം ബോഡിയിലെ കൺവേർഷനെ അത് ബാധിച്ചിട്ടുണ്ട്. നോർമൽ കൺവേർഷൻ പോസിബിൾ ആയിരിക്കില്ല.
1: ഓക്കെ മാം. വൈറ്റമിൻ ഡി എന്നുള്ള ഒരു ഓൾറൗണ്ടർ ഏതൊക്കെ രീതിയിൽ നമ്മളെ ബാധിക്കും, അപ്പൊ അതനുസരിച്ച് നമ്മൾ എങ്ങനെയൊക്കെ അത് കൺസ്യൂം ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കള് ചോദിച്ച ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ നമുക്ക് കിട്ടി. അതോടൊപ്പം തന്നെ പറയേണ്ടത്, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് തന്നത് സെയിന്റ് തെരേസസ് കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനികളായ കൃഷ്ണശ്രീയും ഫാത്തിമയും ആണ്. അവരാണ് നമുക്ക് ഈ ചോദ്യങ്ങളെല്ലാം ശ്രോതാക്കൾ എടുത്തുപോയി, ഞങ്ങളുടെ വളണ്ടിയേഴ്സ് ആണ് അവര് എടുത്തു തന്നത്. അപ്പൊ അവരെയും കൂടി സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണ്. ഇത്രയും നേരം ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നത് അനി തോമസ് തോട്ടൻ മിസ്സാണ്. വൈറ്റമിൻ ഡിയുടെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു റിസർച്ച് നടത്തുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്. മാമിന് എന്തെങ്കിലും അവസാനം പറയാനുണ്ടോ?
0: താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. റിസർച്ച് വിറ്റമിൻ ഡിയിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ. അതിൽ ഏറ്റവും കൂടുതൽ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇതിനെപ്പറ്റി പലവർക്കും അവയർനെസ് ഇല്ല, അല്ലെങ്കിൽ ഉള്ള ഇൻഫർമേഷൻ കുറച്ച് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പം ഇതൊക്കെ ഒരു അവയർനെസ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ധാരാളം ഈ പറഞ്ഞ ഡെയിലി ലൈഫിൽ അവർ സഫർ ചെയ്യുന്നതിന് കുറെ മാറ്റം വരുത്താൻ പറ്റും. സോ അതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ആക്ച്വലി കമ്മ്യൂണിറ്റി റേഡിയോയിൽ തന്ന അവയർനെസ് ഞാൻ കാണുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കും റിസർച്ചിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ആൾക്കാരിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരണം എന്നുള്ളത് തന്നെയാണ്.
1: തീർച്ചയായിട്ടും.
0: സോ ഹോപ്പ് ഐ വാസ് ഹെൽപ്ഫുൾ ലൈക്ക് ദാറ്റ്.
1: താങ്ക് യു സോ മച്ച് മാം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നുവെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
1: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ ശ്രോതാക്കൾക്ക് സ്നേഹസ്വാഗതം. റേഡിയോ കൊച്ചിയിൽ നമ്മൾ ഇന്നു മുതൽ വിജ്ഞാന ചെപ്പ് എന്ന പുതിയ പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ നിക്കിത്തയാണ്. ഈ പരിപാടിയിൽ ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളുമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. വിജ്ഞാന ചെപ്പിന്റെ ആദ്യ അധ്യായത്തിലേക്ക് കടന്നു ചെല്ലാം. ആദ്യമായി ചൈനയിൽ നിന്നിട്ടുള്ള ഒരു കൗതുകപരമായ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ശരീരം ചൊറിയലിനെ മാസം ലക്ഷങ്ങൾ കൊയ്യുന്ന ഒരു വൻകിട ബിസിനസ്സാക്കി മാറ്റിയിട്ടുള്ള ഒരു യുവ സംരംഭകന്റെ കാര്യമാണ് പുട്ടോ പറയുന്നത്. ഉപഭോക്താക്കളുടെ ശരീരം വളരെ സൗമ്യമായിട്ട് ചൊറിഞ്ഞു കൊടുക്കുന്നതിലൂടെ രണ്ട് ഔട്ട്ലെറ്റുകളിൽ നിന്നായി ഏകദേശം 100,000 യുവാൻ അഥവാ 14 ലക്ഷത്തോളം രൂപയാണ് ഇവർ വരുമാനം നേടുന്നത്. വാർത്താപത്രമായിട്ടുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഷെങ്ഷനിൽ നിന്നിട്ടുള്ള ഷാങ് ഷൌച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 32-കാരനാണ് കേട്ടോ ഈ വേറിട്ട സംരംഭത്തിന് പിന്നിൽ. സുമ എന്നാണ് കേട്ടോ ഈ ബ്രാൻഡിന്റെ പേര് പറയുന്നത്. മസാജ് സെന്ററുകൾ പോലെയുള്ള അന്തരീക്ഷത്തിലാണ് പരിശീലനം ലഭിച്ച ജീവനക്കാർ ഈ കിടക്കയിൽ കിടത്തി, അതായത് ഈ ഉപഭോക്താക്കളെ കിടക്കയിൽ കിടത്തിയിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വളരെ സൗമ്യമായിട്ട് ചൊറിഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതായത് വളരെയധികം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൂർത്ത കൃത്രിമ നഖങ്ങൾ ധരിച്ചിട്ടാണ് ജീവനക്കാർ ഉപഭോക്താക്കൾക്ക് ഈ സേവനം ചെയ്യുന്നത്. അതായത് ഈ 1 മണിക്കൂർ നീണ്ടിട്ടുള്ള സെഷനുകൾക്ക് ഏകദേശം 4,200 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. വളരെയധികം മാനസിക സമ്മർദ്ദം അകറ്റാനും അതുപോലെ തന്നെ ഉറക്കം ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു സെഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ശരീരത്തിലെ ഏത് ഭാഗത്താണ് ചൊറിയേണ്ടത് എന്ന് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശിക്കാൻ പറ്റും. മെയ് മാസത്തിലാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ആദ്യ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ സക്സസിന് ശേഷമാണ് ജൂണിൽ ഫ്യൂട്ടിയൻ ജില്ലയിൽ 2-ാമത്തെ ശാഖ തുറന്നത്. ഇന്ന് 2 ഔട്ട്ലെറ്റുകളും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തമിഴിലും ഹിന്ദിയിലും ഒക്കെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള നടൻ മാധവന്റെ വീട്ടിലെ ഒരു വിശേഷമാണ് കേട്ടോ പറയുന്നത്. അദ്ദേഹം മുംബൈയില് ബാന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഏകദേശം 17.5 കോടി വില വരുന്ന 4,200 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫ്ളാറ്റിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നാൽ ഈ ഫ്ളാറ്റിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടെ ബാൽക്കണിയിലും ടെറസിലും ഒക്കെ അദ്ദേഹം ഒരുക്കിയിട്ടുള്ള പച്ചക്കറി തോട്ടമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം 70% പച്ചക്കറികളും അവിടെ നിന്ന് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം വയലിലും ടെറസിലും ഒക്കെ കൃഷിപ്പണി ചെയ്യുന്ന ഒത്തിരി ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധ നേടിയതായിട്ട് കണ്ടിട്ടുണ്ട്. US പന്നിയിൽ നിന്ന് മനുഷ്യനിലേക്ക് മാറ്റിവെച്ചിട്ടുള്ള വൃക്ക ഏകദേശം 271 ദിവസമാണ് വിജയകരമായിട്ട് പ്രവർത്തിച്ചത്. അതായത് അവയവ മാറ്റ ശസ്ത്രക്രിയ രംഗത്ത് വളരെയധികം വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്കിതിനെ പറയാൻ പറ്റും. Type 2 diabetics കാരണം വൃക്കകൾ വളരെയധികം ഫെയിലിയർ ആയിട്ടുള്ള US പൗരനാണ് ടൈം ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരാള്. അദ്ദേഹത്തിന് January 25, 2025 ഈ ശസ്ത്രക്രിയ നടത്തി. ഈ ശസ്ത്രക്രിയക്ക് പിന്നാലെ തന്നെ പന്നിയുടെ വൃക്ക സ്വാഭാവികമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 9 മാസത്തോളം അദ്ദേഹത്തിന്റെ രക്തം ശുദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്കാട്ടൻ മിനിയേച്ചർ ഇനത്തിൽ പെട്ടിട്ടുള്ള പന്നിയുടെ ജീനുകളാണ് മനുഷ്യ ശരീരം വൃക്കയെ നിരസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 69 മാറ്റങ്ങളോളം ഈ ജീനുകൾക്ക് വരുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ പന്നിയിൽ നിന്നുള്ള വൈറസുകൾ മനുഷ്യരിലേക്ക് പകരാതി

ിക്കാനും അതുപോലെ തന്നെ മനുഷ്യന്റെ പ്രതിരോധ സംവിധാനത്തെ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഈ നേട്ടം സെനോ ട്രാൻസ്പ്ലാന്റേഷന്റെ അഥവാ മൃഗങ്ങളുടെ അവയവങ്ങൾ മനുഷ്യരിൽ മാറ്റിവെക്കുന്നതിനെയാണ് കേട്ടോ ഈ സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സക്സസിന് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. നേപ്പാളിൽ ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് രാജ്യത്തെ ഭരണകൂടം രംഗത്തു വന്നു. ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നേപ്പാൾ ആവശ്യപ്പെട്ടത്. ഈ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് യു എൻ സമീപിക്കാനാണ് നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിഷിൻ ഖനാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പ്രളയത്തിൽ വരുത്തിവെച്ച നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഏകദേശം $5 ബില്യൺ വേണ്ടിവരും എന്ന് പറഞ്ഞത്. ഈ ദുരിതത്തിന് ശേഷം നേപ്പാളിന് ഇന്ത്യയാണ് ആദ്യമായിട്ട് അടിയന്തരമായിട്ടുള്ള ദുരിതാശ്വാസ സഹായം ഏൽപ്പിച്ചത്. അതുപോലെ തന്നെ മ്യാൻമാർ, സിറിയ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ വിവിധ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യ തന്നെയാണ് ആദ്യം സഹായവുമായി എത്തിച്ചേർന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന വലിയ ചൂളൻ ഇരണ്ട ഇനത്തിൽപ്പെട്ട പക്ഷിക്കൂട്ടങ്ങളെ മലപ്പുറം നന്നമ്പ്രയിലെ ചെറുമുക്ക് വെഞ്ചാലി വയലിലെ തണ്ണീർ തടങ്ങളിൽ കണ്ടെത്തി. പക്ഷി നിരീക്ഷകരായ പി കബീർ അലിയും ഫാത്തിമ സബീഹയും നടത്തിയ ഒരു നിരീക്ഷണത്തിലാണ് ഇവരെ കണ്ടെത്തിയത്. കഴുത്തിന് പിൻഭാഗത്ത് കറുത്ത വര, അതുപോലെ തന്നെ വെളുത്ത പാട്, ക്രീം കലർന്ന വെളുത്ത ശരീരം, ഉയർന്ന വിസിലടി പോലെയുള്ള ശബ്ദം എന്നിവയാണ് ഇവരുടെ പ്രത്യേകതകൾ. ആസാം, മേഘാലയ, മണിപ്പൂർ എന്നീ സ്ഥലങ്ങളിലാണ് മെയിനായിട്ട് ഇവരെ കണ്ടുവരുന്നത്. മൺസൂൺ കാലങ്ങളിലാണ് ഇവർ കേരളത്തിലെത്തുക. അപ്പൊ ഈ വെഞ്ചാലിയിലെ നല്ല ജലാശയം അതുപോലെ തന്നെ ധാരാളം ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ദേശാടന പക്ഷികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതായി കാണുന്നത്. പതിനഞ്ച് ദിവസത്തെ താമസാനുമതിയോടെ മാത്രം 1993 ജപ്പാനിലെത്തിയ ദക്ഷിണ കൊറിയൻ പൗരൻ അറസ്റ്റിലായി. 33 രാജ്യത്ത് അനധികൃതമായി താമസിച്ചെന്ന കുറ്റത്തിനാണ് അറസ്റ്റിലായത്. 72-കാരനായ മൂ ജോങ് ജിയെ ഷിസുവോക്ക പ്രിഫെക്ചറിലെ യായ്സുവിൽ നിന്നാണ് ജാപ്പനീസ് പോലീസ് പിടികൂടിയത്. തന്റെ ഇളയ സഹോദരന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് 1993 സെപ്റ്റംബറിൽ ജപ്പാനിലെത്തിയ ഇയാൾ വിസ കാലാവധി കഴിഞ്ഞിട്ടും ദക്ഷിണ കൊറിയയിലേക്ക് മടങ്ങിയില്ലെന്നാണ് പോലീസ് അറിയിച്ചത് കേട്ടോ. മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലി തേടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നതെങ്കിലും കൂലിപ്പണിയും മറ്റ് സാധാരണ ജോലികളും ചെയ്താണ് അയാൾ ജീവിതം പുലർത്തിയത്. അനധികൃത താമസക്കാരനെ കുറിച്ച് ജൂണിലാണ് പോലീസിന് വിവരം ലഭിച്ചത്. അന്വേഷണം ആരംഭിച്ച പോലീസ് ഒടുവിൽ അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്തത്. ചോദ്യം ചെയ്യലിൽ അദ്ദേഹം ഇതൊക്കെ സമ്മതിക്കുകയും ചെയ്തു കേട്ടോ. നിയമപരമായ താമസാനുമതി ഇല്ലാതെ അദ്ദേഹം എവിടെയാണ് താമസിച്ചതെന്നോ ജോലി ചെയ്തെന്നോ ഒന്നും തന്നെ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. ബെൽജിയത്തിലെ ബ്രസൽസിന് സമീപം അഴുക്കുചാലിനായിട്ട് കുഴിയെടുക്കുന്നതിനിടെ ഏകദേശം 85 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ നിധി കണ്ടെത്തി. ആദ്യം 1 യൂറോയുടെ നാണയം മാത്രമാണ് ലഭിച്ചത്. തുടർന്ന് സ്വർണക്കട്ടികളും അതുപോലെ തന്നെ സ്വർണ കഷ്ണങ്ങളും നമ്പറിട്ട ബുള്ളറ്റിൻ ബാഗുകളും ലഭിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വില്ലയുടെ അടിയിലുള്ള ഇഷ്ടിക അറയിൽ നിന്നിട്ടാണ് ഈ ബാഗുകളും നിധിയും ലഭിച്ചത്. പോലീസ് സ്വർണം സുരക്ഷിത കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത്. ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്നോ അത് മോഷണം മുതലാണോ എന്നോ അന്വേഷിക്കുന്നതേയുള്ളൂ. ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി ഉടമ്പടികൾ അടങ്ങിയിട്ടുള്ള രേഖകൾ കണ്ടെത്താനാകുന്നില്ല എന്ന് നേപ്പാൾ അറിയിച്ചു. അതായത് എഴുതി വെച്ച ഉടമ്പടികളുടെ യഥാർത്ഥ രേഖകൾ കണ്ടെത്താനാണ് നേപ്പാൾ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക ഉടമ്പടി രേഖകൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഒരു വ്യക്തമായ വിവരങ്ങളും ലഭിച്ചിട്ടില്ല. 1816 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേപ്പാൾ രാജ്യവുമായിട്ട് ഈ ഉടമ്പടി വെച്ചത്. ആംഗ്ലോ നേപ്പാൾ യുദ്ധത്തിൽ നേപ്പാൾ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ ഉടമ്പടി. ഉടമ്പടി പ്രകാരമാണ് നേപ്പാളിന് പടിഞ്ഞാറും കിഴക്കുമുള്ള ഭാഗങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്തത്. എന്നാൽ 1950 സ്വതന്ത്ര ഇന്ത്യയുമായി നേപ്പാൾ സമാധാന സൗഹൃദ ഉടമ്പടി ഒപ്പുവച്ചു. അതിർത്തി തർക്കങ്ങൾ വർദ്ധിച്ചതോടെ ാണ് മുൻ ഉടമ്പടി രേഖകൾക്ക് വേണ്ടി നേപ്പാൾ ഭരണകൂടം തിരച്ചിൽ ആരംഭിച്ചത്. ആർക്കൈവുകൾ, ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ, പ്രസിദ്ധമായ സർക്കാർ വകുപ്പുകൾ എന്നിവിടങ്ങളിൽ ദിവസങ്ങൾ നീണ്ടിട്ടുള്ള തിരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഈ ഉടമ്പടികൾ കണ്ടെത്താനായിട്ടില്ല. അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധങ്ങളിലും ഉലച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നേപ്പാളിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാലാപാനി, ലിംപിയാദുര, ലിംപോ ലേക്ക് എന്നീ സ്ഥലങ്ങളെ ചൊല്ലിയിട്ടാണ് കേട്ടോ പ്രധാന തർക്കം. താലിബാൻ അധികാരത്തിലെത്തിയതിനു പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ 24 ലക്ഷം പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതായി യു എൻ റിപ്പോർട്ട്.
സ്ത്രീകൾ

ും പെൺകുട്ടികൾക്കും നേരെ നൂറിലധികം നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഭൂരിഭാഗം സ്ത്രീകളും മാസത്തിൽ ഒന്നോ രണ്ടോ വട്ടം മാത്രമാണ് വീടിന് പുറത്തുപോലും ഇറങ്ങുന്നത്. സ്ത്രീകൾക്ക് സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നിയന്ത്രണങ്ങൾ സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട്. 10-ൽ 7 സ്ത്രീകളും തങ്ങളുടെ മാനസികാരോഗ്യം വളരെ മോശമാണ് എന്ന് തന്നെ പറയുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും അതുപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശങ്ങളും കൂടുതൽ നിയന്ത്രിക്കപ്പെട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രമുഖ ഓൺലൈൻ ടാക്സി പ്ലാറ്റ്ഫോമായ ഊബർ ആഗോള ജീവനക്കാരുടെ 10%, അതായത് ഏകദേശം 3500 പേരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. കമ്പനിയുടെ പ്രവർത്തനം കൂടുതൽ ലളിതമാക്കുന്നതിനും അതുപോലെ തന്നെ തീരുമാനങ്ങൾ വേഗത്തിലാക്കാനും വേണ്ടിയിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത്. ഇതിലൂടെ ലാഭിക്കുന്ന തുക നിർമ്മിത ബുദ്ധി അതുപോലെ തന്നെ സ്വയം ഓടിക്കുന്ന കാറുകൾ എന്നിവയുടെ വികസനത്തിനായി ഉപയോഗിക്കാനാണ് ഊബറിന്റെ പദ്ധതി. ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം കമ്പനിയുടെ CEO ദാര ഖുസ്രോ ഷാഹി ജീവനക്കാർക്ക് അയച്ചിട്ടുള്ള ഇമെയിലിലാണ് ഈ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. കമ്പനിക്ക് പുതുമുഖം നൽകാനും അതുപോലെ തന്നെ കമ്പനിയുടെ വളർച്ചയ്ക്കുമായിട്ട് ഈ നിക്ഷേപങ്ങൾ സഹായിക്കും. മാനേജർമാരുടെ എണ്ണത്തിലും ഏകദേശം 20% കുറവ് വരും. എങ്കിലും എത്ര മാനേജർമാരുടെ ജോലി നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിട്ടില്ല. ദക്ഷിണാഫ്രിക്കയിൽ നടന്നിട്ടുള്ള 2026 IPF ലോക സബ് ജൂനിയർ ആൻഡ് ജൂനിയർ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 140 kg ഡെഡ് ലിഫ്റ്റിലൂടെ ഇന്ത്യൻ പവർ ലിഫ്റ്റർ കെയാ കുനാൽ ബാനർജി ശ്രദ്ധ നേടി. സ്വന്തം ശരീരഭാരം അതായത് ഏകദേശം 40 kg 3 ഇരട്ടിയിലധികം ഭാരം കെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് 21 വയസ്സുകാരി രാജ്യത്തെ കായിക പ്രേമികളുടെ ഇടയിൽ വളരെയധികം വലിയൊരു തരംഗമായി മാറി. സൺ സിറ്റിയിൽ നടന്ന മത്സരത്തിൽ 45 kg മാത്രം ശരീരഭാരമുള്ള കെയ 140 kg ഡെഡ് ലിഫ്റ്റ് ചെയ്താണ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇവർ ഹരിയാന സ്വദേശിയാണ്. അതുപോലെ തന്നെ 2026 ലോക സബ് ജൂനിയർ ആൻഡ് ജൂനിയർ ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വനിതകളുടെ 47 kg വിഭാഗത്തിലാണ് കെയ മത്സരിച്ചത്. മത്സരത്തിലെ മൊത്തത്തിലുള്ള റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തതെങ്കിലും ഡെഡ് ലിഫ്റ്റിംഗ് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടാൻ കെയ്ക്ക് സാധിച്ചു. ആകെ മൊത്തം ഏകദേശം 280 kg കെയ ഉയർത്തിയിട്ടുള്ളത്. ഇന്ത്യൻ നാവികസേനയുടെ നിസ്റ്റർ ക്ലാസ്സിലെ 2-ാമത്തെ ആഴക്കടൽ സഹായ കപ്പലായ നിപ്പൂൺ 2026 August 31 മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥന്റെ അധ്യക്ഷത്തിലാണ് ഈ ചടങ്ങ് നടന്നത്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് തദ്ദേശികമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിപ്പൂൺ ഡ്രൈവിംഗ്, ആഴക്കടൽ ദൌത്യങ്ങൾ, അതുപോലെ തന്നെ അന്തർവാഹിനി രക്ഷാപ്രവർത്തനം, മെഡിക്കൽ സഹായം തുടങ്ങിയവയ്ക്കായി സജ്ജീകരിച്ചിട്ടുള്ളതാണ്. ആധുനിക നാവിഗേഷൻ, കൃത്യമായ സ്റ്റേഷൻ കീപ്പിംഗ്, ഡ്രൈവിംഗ് സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട്. ആഴക്കുടൽ ദൌത്യങ്ങളും രക്ഷാപ്രവർത്തനങ്ങളും നടത്താനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ഒരു അഡ്വാൻസ്മെന്റിനെ തന്നെയാണ് നിപ്പൂണിന്റെ വരവ് സൂചിപ്പിക്കുന്നത്. മലയാളി ഉടമസ്ഥതയിലുള്ള Fly 91 40 ATR 72-600 വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. ഒരു പ്രാദേശിക എയർലൈൻ ഒരുമിച്ച് ഇത്രയും ATR വിമാനങ്ങൾക്ക് ഓർഡർ നൽകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. മനോജ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള കമ്പനി 2024 ഗോവയിൽ നിന്ന് സർവീസ് ആരംഭിച്ചത്. നിലവിൽ ഇപ്പോൾ 6 വിമാനങ്ങളുമായിട്ട് 12 നഗരങ്ങളിലാണ് ആഴ്ചയിൽ ഏകദേശം 250 സർവീസുകൾ നടത്തുന്നത്. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ 60 വിമാനങ്ങളുള്ള ഒരു കമ്പനിയായിട്ടാണ് ഇവ മാറാൻ പോകുന്നത്. കേരളത്തില് കൊച്ചിക്ക് പുറമെ കണ്ണൂരിലേക്കും സർവീസ് വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതിൽ പിന്നെ ചൈനയിലുള്ള ഷിങ്ഷിയാങ്ങിന് മുകളിലുള്ള മറ്റൊരു വ്യോമപാത ഇന്ത്യ പരിശോധിക്കുന്നതായിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു അറിയിച്ചു. 2025 ഏപ്രിലില് പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമപാത അടച്ചത്. ഇതോടുകൂടെ യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നീ സ്ഥലങ്ങളിലുള്ള ഇന്ത്യൻ വിമാനങ്ങൾ വളരെയധികം ദൂരം സഞ്ചരിക്കേണ്ട വരികയും യാത്രാ സമയവും അതുപോലെ തന്നെ ഇന്ധന ചെലവും വർദ്ധിക്കുകയും ചെയ്തു. ചർച്ചകൾ വിജയിച്ചാൽ ലേ ഹോത്തൻ വഴി ചൈനയുടെ വ്യോമപാതയിലേക്ക് പ്രവേശിച്ച് നിലവിലെ പടിഞ്ഞാറൻ റൂട്ടുകളിലേക്ക് ബന്ധിപ്പിക്കാനായിട്ടാണ് പ്ലാൻ. പുതിയ റൂട്ട് എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല.
ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആകാശത്തിലൂടെ മിന്നിത്തിളങ്ങി നീങ്ങിയ നിഗൂഢ വസ്തുവിനെ കുറിച്ചിട്ടാണ്

ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച നടക്കുന്നത്. സെപ്റ്റംബർ 20 അസാദിഗാൻ എക്സ്പ്രസ് വേയിൽ സമീപമാണ് ഈ വസ്തു ആദ്യം കാണുന്നത് കേട്ടോ. അമേരിക്കയെ രഹസ്യമായി വികസിപ്പിച്ച ബ്ലാക്ക് മന്ത എന്ന വിമാനമാണിതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. എന്നാൽ ഇത്തരമൊരു വിമാനം നിലവിലുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവുകളും വന്നിട്ടില്ല. സംഭവത്തിൽ ഇറാൻ സൈന്യമോ US അധികൃതരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല. അമേരിക്കയുടെ കൈവശം ആരും കണ്ടിട്ടില്ലാത്ത ആയുധങ്ങളുണ്ടെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പഴയ പരാമർശവും ഈ അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കാൻ കാരണമായി. US സൗത്ത് കരോളീനയിലെ ഗ്ലെൻ ക്യാമ്പൽ ജയിലിൽ തടവുകാർക്കായിട്ട് വീട്ടിൽ പാകം ചെയ്തിട്ടുള്ള ഭക്ഷണം രഹസ്യമായിട്ട് എത്തിച്ച ജയിൽ ഉദ്യോഗസ്ഥ മാട്രിസ് ഗ്രാന്റ് അറസ്റ്റിലായി. ഈ ജോലി ചെയ്തിരുന്ന അതേ ജയിലിലാണ് ഇപ്പോൾ ഇവർ തടവിൽ കഴിയുന്നത്. ജയിലിലെ സുരക്ഷാ ക്യാമറകളിൽ നിന്ന് രക്ഷപ്പെടാൻ പുതപ്പിനടിയിൽ ഒളിപ്പിച്ചിട്ടാണ് കടത്തിയത്. സെപ്റ്റംബർ 7 മറ്റൊരു ഉദ്യോഗസ്ഥർ സംഭവം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും സെപ്റ്റംബർ 17 അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ജപ്പാനിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ യുവതി, ആളുടെ iPhone 16 Pro 5 തവണയോളം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഓരോ തവണയും തിരികെ ലഭിച്ച അനുഭവവും ഉണ്ടായിട്ടുണ്ട്. അതായത് മാളുകൾ, കടകൾ, ട്രയൽ റൂമുകൾ എന്നീ പൊതുസ്ഥലങ്ങളിലാണ് ജനറലായിട്ട് ഈ ഫോൺ മറന്നു വെക്കാറുള്ളത്. അടുത്തിടെ ഫോൺ നഷ്ടപ്പെട്ടപ്പോൾ ആപ്പിൾ വാച്ചിലുള്ള ഫൈൻഡ് മൈ ഫോൺ ഫീച്ചർ ഉപയോഗിച്ചിട്ടാണ് 600 മീറ്റർ അകലെയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. സ്ഥലത്തെത്തിയപ്പോൾ ഫോൺ തിരികെ ലഭിക്കുകയും ചെയ്തു. മുമ്പൊരിക്കലാണെങ്കിൽ ഫോൺ പോലീസ് സ്റ്റേഷനിലും മറ്റൊരിക്കൽ പച്ചക്കറി കടയിലും കണ്ടെത്തിയിട്ടുണ്ട്. ജപ്പാനിലുള്ള ആളുകളുടെ സത്യസന്ധതയാണ് കേട്ടോ ഇത് ഡെപിക്ട് ചെയ്യുന്നത്. ലിബ്യയിലുള്ള മിസ്രദ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വകാര്യ ജെറ്റ് റൺവേയിൽ നിന്ന് തെന്നിമാറി തീ പിടിച്ച സംഭവത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 പൈലറ്റുമാരെ അറസ്റ്റ് ചെയ്തു. ടർക്കിയിലെ ഇസ്താൻബുളിൽ നിന്ന് VIP യാത്രക്കാരെ കൊണ്ടുവരുന്നതിനായിട്ട് യാത്രക്കാരില്ലാതെ എത്തിയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ജർമ്മനി സ്വദേശിയായ ക്യാപ്റ്റനും ടർക്കി സ്വദേശിയായ കോ പൈലറ്റും മദ്യലഹരിയിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിമാനത്തിലുണ്ടായിരുന്ന ഇവരടക്കം 3 പേരും പരുക്കൊന്നുമേൽക്കാതെ തന്നെ രക്ഷപ്പെട്ടു. എന്നാൽ വിമാനത്തിന്റെ ഭൂരിഭാഗവും കത്തി നശിക്കുകയാണ് ഉണ്ടായത്. വിമാനം നിയന്ത്രിച്ചിരുന്ന BKN Jet Aviation ആരോപണം നിഷേധിക്കുകയാണ് ഉണ്ടായത്. ചൈനയിലെ 75-കാരിയായ യുവൻ വിരമിച്ചപ്പോൾ ലഭിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഏകദേശം 4 കോടി രൂപ എന്തിനാ ചെലവഴിച്ചതെന്ന് നിങ്ങൾക്കറിയോ? സൗന്ദര്യ ചികിത്സയ്ക്കായിട്ട്. അതായത് 2016 മുതൽ ഒരേ സ്ഥാപനത്തിൽ സ്കിൻ ടൈറ്റനിങ് ത്രെഡ് ലിഫ്റ്റ് മസാജ് ഐബ്രോ ടാറ്റു ലിപ് ടാറ്റു തുടങ്ങിയ നിരവധി ചികിത്സകൾ അവർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ആവശ്യമായ ചികിത്സ നൽകാതെയാണ് ഈ വലിയ തുക അവരിൽ നിന്ന് ഈടാക്കിയതെന്നാണ് മകൾ ആരോപിക്കുന്നത്. ചികിത്സകളുടെ നിരക്ക് നേരത്തെ തന്നെ അവരവതരിപ്പിച്ചിരുന്നു. എന്നാൽ യുവൻ തന്നെയാണ് ആവർത്തിച്ച് ചികിത്സ ആവശ്യപ്പെട്ടതെന്നും സലൂൺ ജീവനക്കാർ പറഞ്ഞു. UK സ്വദേശിയായ ബെക്കി ജോണസിന് 21 വയസ്സിൽ ബ്രെയിൻ ക്യാൻസർ ആണെന്നും ഏതാനും മാസങ്ങൾ മാത്രമേ ആയുസുള്ളൂവെന്നും ഡോക്ടർ ഇയാൻ ബ്രൗൺ രോഗനിർണയം നടത്തി. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾക്ക് വിധേയമായ ബെക്കി പഠനവും കരിയർ സ്വപ്നങ്ങളും മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 2025 മെയ്യിൽ നടത്തിയ ഒരു സ്വതന്ത്ര പരിശോധനയിലാണ് അർബുദമല്ല സ്റ്റിറോയിഡ് ഉപയോഗിച്ച് ചികിത്സിക്കാവുന്ന ഒരു ബ്രെയിൻ സ്വെല്ലിംഗ് ആയിരുന്നുവെന്ന് മനസ്സിലായത്. തനിക്കൊരിക്കലും ബ്രെയിൻ ക്യാൻസർ ഉണ്ടായിട്ടില്ലെന്നും തെറ്റായ രോഗനിർണയം തന്റെ ജീവിതത്തിലെ 11 വർഷങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്നും ബെക്കി പറഞ്ഞു. സംഭവത്തിൽ ആശുപത്രിക്കെതിരെ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നോർത്തേൺ അയർലൻഡ് UKയിൽ നിന്ന് വേർപെട്ട് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിന്റെ ഭാഗമാകണമെന്ന് തന്റെ വ്യക്തിപരമായ അഭിപ്രായം വീണ്ടും പങ്കുവച്ചു. ഡൂബ്ലിൻ സന്ദർശനത്തിനിടെയാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. ഈ നിലപാടിന് വലിയ ജനപിന്തുണയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ UKയുടെ ഭാഗമായ നോർത്തേൺ അയർലൻഡിന്റെയും സ്കോട്ട്ലൻഡിന്റെയും ഭാവിയെക്കുറിച്ച് റെഫറൻഡം ആവശ്യമില്ലെന്ന നിലപാടാണ് UK പ്രൈം മിനിസ്റ്റർ ആന്റി ബർണം വ്യക്തമാക്കിയിട്ടുള്ളത്. AI കമ്പനിയായ ആന്ത്രോപിക്കിലെ മുൻ ഗവേഷകനാണ് ജേക്കബ് കോക്സൺ. അദ്ദേഹത്തിന്റെ ആശങ്ക ലോകശ്രദ്ധ നേടുകയാണ് കേട്ടോ. സാങ്കേതിക വിദ്യയുടെ വേഗത്തിലുള്ള വളർച്ച മനുഷ്യരാശിയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് അദ്ദേഹം പങ്കുവച്ച ആശങ്ക. AIയുടെ ഉപയോഗത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ജോലി രാജിവെച്ചത്. നിയന്ത്രണങ്ങളില്ലാത്ത AIയുടെ വളർച്ച ഭാവിയിൽ മനുഷ്യർക്കുണ്ടാക്കാവുന്ന അപകടങ്ങളെക്കുറിച്ചിട്ടുള്ള ആശങ്കയാണ് തന്റെ രാജിക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ വാക്കുകൾ ഏറെ ചർച്ചയായിരിക്കുകയാണ്.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ വിജ്ഞാന ചെപ്പ് എന്ന പരിപാടിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.
1: വിജ്ഞാന ചെപ്പ്, ലോകവിശേഷങ്ങളും കൗതുക വർത്തമാനങ്ങളും കാതോരത്ത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരുപിടി നല്ല ഗാനങ്ങൾ കോർത്തിണക്കി കല്ലോലിനിയുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. എത്ര തവണ കേട്ടാലും എപ്പോൾ കേട്ടാലും പുതുമ മാറാത്ത പഴയ പാട്ടുകളുടെ ആ സുവർണകാലത്തിലേക്കുള്ള ഒരു യാത്രയാണ് കല്ലോലിനി. ഈ സംഗീത സാന്ദ്രമായ യാത്രയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സിനിമയും സിനിമാ സംഗീതവും മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ്. ചില സിനിമാ പേരുകൾ നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താറുണ്ട്. ചിലപ്പോൾ അതൊരു സിനിമാ പേരാണെന്നറിയാതെയായിരിക്കും നമ്മൾ അവ ഉപയോഗിക്കാറ്. ആൾതാമസമില്ലാത്ത വീടുകൾ കണ്ടാൽ നമ്മൾ അതിനെ നോക്കി സ്ഥിരമായി വിളിക്കുന്ന ഒരു പേരുണ്ട്, ഭാർഗവി നിലയം. അതെ, ഈ പേരും ഒരു സിനിമയിൽ നിന്നും വന്നതാണ്. നീലവെളിച്ചം എന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചെറുകഥയെ ആധാരമാക്കി അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ചിത്രമാണ് ഭാർഗവി നിലയം. 1964 ചിത്രം പുറത്തിറങ്ങിയത്. MS ബാബുരാജാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

രാഘവി നിലയം ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അക്കാലത്തെ മലയാളി പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായവയാണ്. എം എസ് ബാബുരാജിന്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. മലയാളികൾ ഇപ്പോഴും ഏറ്റുപാടുന്ന ഒരുപാട് ഗാനങ്ങളുണ്ട് ചിത്രത്തിൽ. ഹിന്ദുസ്ഥാനി സംഗീതം ആധാരമാക്കിയുള്ളതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ. അക്കാലത്തെ പ്രശസ്ത ബോളിവുഡ് ഗാനമായ ചൗധുവിൻ കാ ചാന്ദ് എന്ന ഗാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വാസന്ത പഞ്ചമി നാളിൽ എന്ന ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.

ഹരിതഗീതികളുടെ മനോഹര തീരം. മലയാളികൾ വയലാർ എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ 256 സിനിമകളിലായി 1300 ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സർഗസംഗീതം, മുളങ്കാട്, പാദമുദ്രകൾ, ഐഷ, ഒരു ജൂദാസ് ജനിക്കുന്നു എന്നിവ അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന കൃതികളാണ്. ചലച്ചിത്ര രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവയ്പ് കൂടപ്പിറപ്പ് എന്ന 1956 പുറത്തിറങ്ങിയ ചിത്രത്തിലൂടെയായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് കെ രാഘവൻ മാസ്റ്ററാണ്. ചിത്രത്തിൽ ശാന്ത പി നായർ

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. ഉറൂബിന്റെ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രമാണ് നീലക്കുയിൽ. അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥ, ഛായാഗ്രഹണം, ഗാനങ്ങൾ, കലാ സംവിധാനം തുടങ്ങി മലയാള സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരു മാറ്റത്തിന് തുടക്കമിട്ട ചിത്രമാണിത്. ഗാനങ്ങൾ അധികവും നാടൻ പാട്ടിന് ഊന്നൽ നൽകിയവയായിരുന്നു. ചിത്രത്തിൽ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ മാഷും സംഗീത സംവിധാനം കെ രാഘവൻ മാഷുമാണ്.

നീലക്കുയിൽ എന്ന ചിത്രം മലയാള സിനിമാ സംഗീത രംഗത്തെ ഒരു നാഴികക്കല്ലായിരുന്നു. നീലക്കുയിലിന് മുൻപ് മലയാള സിനിമാ സംഗീതമെല്ലാം തമിഴ് ഹിന്ദി ഭാഷകളിൽ നിന്നും കടമെടുത്തവയായിരുന്നു. രാഘവൻ മാസ്റ്ററാണ് നാടൻപാട്ടും കൊയ്ത്തുപാട്ടും മാപ്പിളപ്പാട്ടുമൊക്കെ കോർത്തിണക്കി കേരളത്തിന്റെ തനതായ സംഗീത ശൈലി ഉണ്ടാക്കിയെടുത്തത്. ചിത്രത്തിൽ ജാനമ്മ ഡേവിഡ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.